സുഹൃത്തുക്കളെ, ഞാനിപ്പോ കാലാപ്പാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജയിലിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. എന്റെ മുൻപിൽ ഒരു ഭീകരരൂപിയായി ജയിലും നിൽക്കുകയാണ്. ഇരുട്ട് വീണുകിടക്കുന്ന സെല്ലുകളിൽ നിന്ന് അടക്കിപ്പിടിച്ച തേങ്ങലുകൾ കേൾക്കുന്നുണ്ടോ? പ്രഭാതത്തിലെ ഇളങ്കാറ്റിൽ ചോരയുടെ മണമുണ്ടോ? ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രിയദർശൻ ഒരു തമാശ ചിത്രം എടുക്കാനാവുമോ? പിന്നീടാണ് അറിഞ്ഞത് സംഗതി തമാശയല്ലെന്ന്. തമാശകളില്ലാത്തൊരു പ്രിയൻ ചിത്രമോ? അതെ, കാലാപ്പാനിയിൽ മുൻതൂക്കം മറ്റ് പലതിനുമാണ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. ക്രമേണ ഞാൻ അറിഞ്ഞു, ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കഥ യഥാർത്ഥത്തിൽ നടന്നതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭം തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള കാലം. കഥ പറയൂ. കഥ പറഞ്ഞു തന്നു. കഥ കേട്ട് ഞാൻ വികാരഭരിതനായിപ്പോയി. സംവിധായകൻ പറഞ്ഞു, അന്നത്തെ വസ്ത്രധാരണം, കെട്ടിടങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ഇവയൊക്കെ മാസങ്ങളോളം ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. അങ്ങനെ സംസാരിക്കവേ ഗോവർദ്ധന്റെ പോയകാല നൊമ്പരങ്ങളായി ഒരു ഗാനം അവിടെ കൊഴുകിയെത്തി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗനിരക്ക് തടയാനും രോഗനിർണയത്തിലും ചികിത്സയിലും പുതിയ ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ കൈവരിക്കാനും

ഉണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കൃത്യമായി വ്യായാമം ചെയ്യുന്ന ആരോഗ്യമുള്ള യുവാക്കളിൽ പോലും ഇന്ന് ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും പ്രാരംഭഘട്ടത്തിൽ രോഗം തിരിച്ചറിയാൻ കഴിയാത്തത് വെല്ലുവിളിയാണ്. ഈ സെമിനാറിലെ ചർച്ചകളും നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് വിശദമായി പരിശോധിക്കുകയും ആവശ്യമായ തുടർ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിജീവിതർക്കുള്ള വിവിധ പിന്തുണകൾ, ഓൺലൈൻ ക്ലാസുകൾ, സഹായങ്ങൾ എന്നിവ നൽകുന്നതിനൊപ്പം സ്ഥാനാർബുദ നിർണയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്വയം പരിശോധനാ രീതികളെക്കുറിച്ചും വിവിധ മേഖലകളിൽ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 സിയും അസോസിയേഷൻ ഓഫ് കൺസൾട്ടന്റ് കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റും ചേർന്ന് സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി നടപ്പിലാക്കുന്ന മൈൻഡ് ഫുൾ പ്രോജക്ടിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. നോർത്ത് പറവൂരിലെ സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിലാണ് ചടങ്ങ് നടന്നത്. ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ വി എസ് ജയേഷ് അധ്യക്ഷനായിരുന്നു. കുട്ടികൾക്ക് മാതാപിതാക്കൾ ഏറ്റവും പ്രധാനമായി നൽകേണ്ടത് സമാധാനപരമായ ഒരു കുടുംബ അന്തരീക്ഷമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന രീതികൾ ഇന്ന് പല കുടുംബങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. പല മാനസിക പ്രയാസങ്ങളും കുട്ടികൾ അനുഭവിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് പലപ്പോഴും അത് തിരിച്ചറിയാൻ സാധിക്കുന്നുമില്ല. ഇന്നത്തെ കുട്ടികൾ വളരെ മിടുക്കന്മാരാണെന്നും അവരുടെ കൂടെ ചേർന്ന് അവരെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ മാതാപിതാക്കൾക്കും കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ക്വാളിഫൈഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ശാസ്ത്രീയമായി തന്നെ നടത്തുന്ന മൈൻഡ് ഫുൾ പേരന്റിംഗ് എന്ന ട്രെയിനിങ് സമൂഹത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ആലുവ രാജഗിരി ആശുപത്രിയിൽ കുട്ടികളിലെ നാഡി പേശി സംബന്ധമായ തകരാറുകൾ തിരിച്ചറിഞ്ഞ് കൃത്യസമയത്ത് മികച്ച പരിചരണം നൽകുന്നതിനായി ആരംഭിച്ച പീഡിയാട്രിക് ന്യൂറോമസ്കുലർ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ക്ലിനിക്കിന്റെ ഉദ്ഘാടനം സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ നിർവഹിച്ചു. രാജഗിരി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പള്ളി CMI അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ പരിചരണത്തോടൊപ്പം വെല്ലുവിളികളെ അതിജീവിക്കാൻ കുട്ടികളെയും കുടുംബത്തെയും പ്രാപ്തരാക്കുകയാണ് പുതിയ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പീഡിയാട്രിക് ന്യൂറോ ഓർത്തോപീഡിക്സ് വിഭാഗങ്ങൾക്ക് പുറമെ മെഡിക്കൽ ജനറ്റിക്സ്, ഫിസിക്കൽ മെഡിസിൻ, റീഹാബിലിറ്റേഷൻ എന്നിവയും ചേർന്നാണ് ക്ലിനിക്കിന്റെ പ്രവർത്തനം. കാർഷിക മേഖലയെ ആധുനീകരിച്ച് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് മുഖ്യ ലക്ഷ്യമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. സർക്കാർ നടപ്പാക്കുന്ന 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഹോർട്ടികോർപ്പ് കാക്കനാട്ട് നിർമ്മിച്ച സംയോജിത പാക്ക് ഹൌസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിവകുപ്പിന്റെ വിവിധ ലാബുകളിലായി നടത്തിയ പരിശോധനയിൽ 1258 ഇനം പച്ചക്കറി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ 62 എണ്ണത്തിൽ അപകടകരമായ രീതിയിൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി മന്ത്രി വെളിപ്പെടുത്തി. പണം നൽകി വിഷം വാങ്ങുന്ന അവസ്ഥ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇതിന് പരിഹാരമായി കേരളത്തിന്റെ നഷ്ടപ്പെട്ട കാർഷിക സംസ്കാരം തിരിച്ചു പിടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വിളനാശത്തിന് കർഷകർക്കുള്ള നഷ്ടപരിഹാര തുക ഇരട്ടിയാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. വിളവെടുപ്പിന് മുൻപും ശേഷവും കർഷകർക്ക് ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പാക്ക് ഹൌസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഉമാ തോമസ് MLA അധ്യക്ഷത വഹിച്ചു. അത്യാധുനിക ശുചീകരണ പ്രക്രിയയിലൂടെ കീടനാശിനിയും അഴുക്കും നീക്കി സർക്കാർ സർട്ടിഫിക്കറ്റോടെ പച്ചക്കറികൾ ഇനി വിപണിയിലെത്തും. വിവിധ ഇനം പച്ചക്കറികളുടെ കഴുകലിനും ശാസ്ത്രീയ സംസ്കരണത്തിനുമായി ഹോർട്ടികോർപ്പ് കാക്കനാട്ട് സ്ഥാപിച്ച സംയോജിത പാക്ക് ഹൌസിൽ ഇലക്കറികൾ മുതൽ മണ്ണിനടിയിൽ വളരുന്ന വിളകൾ വരെ വൃത്തിയാക്കാനുള്ള സംവിധാനമുണ്ട്. കീടനാശിനികളുടെ അംശം പോലും ശേഷിപ്പിക്കാത്തതാണ് ഹോർട്ടികോർപ്പിലെ പച്ചക്കറികളുടെ ഓസോൺ വാഷ്. ഓസോൺ വാതകം വെള്ളത്തിൽ ലയിപ്പിച്ച് അതിൽ നിന്നുണ്ടാകുന്ന കുമിളകൾ ഉപയോഗിച്ചാണ് പച്ചക്കറികളും പഴങ്ങളും കഴുകി വൃത്തിയാക്കുന്നത്. പുറംഭാഗത്തെ കീടനാശിനി ശേഷിപ്പുകളും ബാക്ടീരിയകളും സൂക്ഷ്മാണുക്കളും ഇതുവഴി നശിപ്പിക്കപ്പെടും. മണ്ണുപുരണ്ട പച്ചക്കറികൾ വൃത്തിയാക്കുന്ന മഡ്ഡി വെജിറ്റബിൾ വാഷിൽ ഉരുളക്കിഴങ്ങ്, ചേന, കാരറ്റ്, മരച്ചീനി ഉൾപ്പെടെയുള്ള വിളകളാണ് ശുചീകരിക്കുന്നത്. ഇലക്കറികൾ കഴുകാനും പ്രത്യേകം സംവിധാനമുണ്ട്. കഴുകൽ പ്രക്രിയയ്ക്ക് ശേഷം പച്ചക്കറികൾ കൺവെയർ ബെൽറ്റ് വഴി കടത്തിവിട്ട് ശാസ്ത്രീയമായി ഉണക്കി ഗ്രേഡിംഗ് നടത്തിയ ശേഷമാണ് പാക്ക് ചെയ്ത് ലേബൽ പതിച്ച് വിപണിയിലെത്തിക്കുന്നത്. പുകച്ചു പഴുപ്പിക്കുന്ന നാടൻ സംവിധാനത്തിന് പകരം താപനില ശാസ്ത്രീയമായി ക്രമീകരിച്ച അറയിലാണ് ഇവിടെ വാഴപ്പഴങ്ങൾ പഴുപ്പിക്കുന്നത്. ക്യാരറ്റ് പോലുള്ള പച്ചക്കറികൾ കഴുകി ഉണക്കിയ ശേഷം കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിക്കാനുള്ള കോൾഡ് സ്റ്റോറേജും ഇവിടെയുണ്ട്. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ TV സെന്റർ ജംഗ്ഷന് സമീപം ഹോർട്ടികോർപ്പ് വളപ്പിലാണ് സംയോജിത പാക്ക് ഹൌസ്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. നബാർഡും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും സാമ്പത്തിക സഹായം നൽകി. കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന വിളകളുടെ ശുചീകരണവും ശാസ്ത്രീയ സംസ്കരണവും ഇവിടെ നടത്തും. ട്രയൽ റൺ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടത്തി. പൂർണ്ണതോതിലുള്ള പ്രവർത്തനം ഒരു മാസത്തിനകം തുടങ്ങും. സ്വകാര്യ സഹകരണ മേഖലയിൽ നിലവിലുള്ള അത്യാധുനിക പഴം പച്ചക്കറി ശുചീകരണ സംസ്കരണ യൂണിറ്റ് സർക്കാർ തലത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ്. കനത്ത കാറ്റിലും മഴയിലും പെരുമ്പാവൂർ ഓടക്കാലി സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:10 സംഭവം. വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടുപോയതിനു ശേഷം അപകടം സംഭവിച്ചതിനാൽ വൻ ദുരന്തവും ആളപായവുമാണ് ഒഴിവായത്.
ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ പ്രദേശത്ത് ശക്തമായ മഴയും കനത്ത കാറ്റും ഉണ്ടായിരുന്നു. കോൺക്രീറ്റിൽ ഉറപ്പിച്ച ഇരുമ്പ് തൂണുകൾക്ക് മുകളിൽ

ഷീറ്റ് മേഞ്ഞ ഓഡിറ്റോറിയം ഇതിനിടെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു വീഴുകയായിരുന്നു. മഴയുള്ള സമയങ്ങളിൽ കുട്ടികളുടെ അസംബ്ലി ചേരുന്നതും ഉച്ചഭക്ഷണം കഴിക്കുന്നതും കുട്ടികൾ കളിക്കുന്നതുമെല്ലാം ഈ ഓഡിറ്റോറിയത്തിലാണ്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 2 വർഷം മുൻപാണ് കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണത്തിലെ തകരാർ മൂലം ചോർന്നൊലിക്കുന്ന പാർപ്പിട സമുച്ചയം സുരക്ഷിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് KLCA കൊച്ചി രൂപതാ സമിതി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതീകാത്മകമായി മെടഞ്ഞ ഓലകൾ കയ്യിലേന്തിയായിരുന്നു പ്രതിഷേധം. KLCA കൊച്ചി രൂപത ഡയറക്ടർ റെവറന്റ് ഫാദർ ആന്റണി കുഴിവേലി ധർണ ഉദ്ഘാടനം ചെയ്തു. KLCA കൊച്ചി രൂപത പ്രസിഡന്റ് TA ഡാൽഫിൻ അധ്യക്ഷത വഹിച്ചു. ഫ്ളാറ്റ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുക, ഫ്ളാറ്റ് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കുക, ഉദ്യോഗസ്ഥർ, കരാറുകാർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുടെ പങ്കാളിത്തം പുറത്തുകൊണ്ടുവരികയും അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുകയും ചെയ്യുക, കോളനി നിവാസികൾക്ക് പുനരധിവാസം ഉറപ്പാക്കുക, ഫ്ളാറ്റിന്റെ അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായി പരിഹരിക്കുന്നതുവരെ നിവാസികൾക്ക് വീട്ടുവാടക അനുവദിക്കുക എന്നിവയാണ് KLCA മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. KLCA രൂപതാ സമിതി ഫ്ളാറ്റ് നിവാസികൾക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ക്യൂൻസ് വാക്വേയിലും ഗോശ്രീ ചാത്യാത്ത് റോഡിലും വികസന പ്രവർത്തനങ്ങൾ നടത്താനും കിയോസ്കുൾ സ്ഥാപിക്കാനും ഗോശ്രീ ദ്വീപ് വികസന അതോറിറ്റി അഥവാ ജിഡയ്ക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കിയോസ്ക് നിർമ്മാണം വിലക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് AK പ്രീത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ജിഡയും നിർമ്മാണ കരാർ ലഭിച്ച സി ജേക്കപ്പൻ കമ്പനിയും നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഉത്തരവ്. റിത്വം അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. എറണാകുളം വില്ലേജിൽ ജിഡയ്ക്ക് പതിച്ചു നൽകിയ 25 ഹെക്ടർ ഭൂമിയിലാണ് റോഡും വാക്ക്വേയും സ്ഥിതി ചെയ്യുന്നതെന്നും ഇതിന്റെ വികസന ചുമതല ജിഡയ്ക്കാണെന്നും കോടതി വ്യക്തമാക്കി. 25 ഹെക്ടർ വീണ്ടെടുത്ത ഭൂമി വൈപ്പിൻ ബ്രിഡ്ജസ് പദ്ധതിയുടെയും പ്രദേശത്തിന്റെ വികസനത്തിന്റെയും ഭാഗമായി ജിഡയ്ക്ക് പതിച്ചു നൽകിയതാണെന്ന് കോടതി വിലയിരുത്തി. ഈ ഭൂമി കൊച്ചി കോർപ്പറേഷന് നിക്ഷിപ്തമായിട്ടില്ല. പറവൂർ കച്ചേരി മൈതാനിൽ പുതിയ സബ് ട്രഷറി കെട്ടിടം നിർമ്മിക്കാൻ 4 കോടി രൂപയുടെ ഭരണ അനുമതി ലഭിച്ചെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കാലപ്പഴക്കത്താൽ 2 വർഷം മുൻപ് തകർന്നു വീണ പഴയ സബ് ട്രഷറി സ്ഥിതി ചെയ്തിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് പുതിയത് നിർമ്മിക്കുക. 6500 ചതുരശ്ര അടിയുള്ള 2 നില കെട്ടിടമാണ് പണിയുന്നത്. പഴയ ട്രഷറി പൊളിച്ചു മാറ്റാനുള്ള അനുവാദം ട്രഷറി വകുപ്പിൽ നിന്ന് ലഭ്യമാക്കി. ലേലം ചെയ്യാനുള്ള നടപടികൾ പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പൈതൃക കോടതിയുടെ മനോഹാരിതയും തനിമയും നിലനിർത്തി അതേ മാതൃകയിലാണ് 19 സെന്റിൽ സബ് ട്രഷറി കെട്ടിടം പണിയുന്നത്. ട്രഷറിയിലേക്ക് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കാൻ സോളാർ പാനലുകൾ സ്ഥാപിക്കും. പൂർണ്ണമായും ശീതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ സബ് ട്രഷറി ആയിരിക്കും പറവൂർ ട്രഷറി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് നിർമ്മാണ ചുമതല. കേരളത്തിൽ ഈ ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 9, 10 തീയതികളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 11 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പെരുമ്പാവൂർ നഗരസഭ 24 വാർഡിൽ വാട്ടർ അതോറിറ്റി പൈപ്പിലൂടെ ലഭിക്കുന്നത് ദുർഗന്ധമുള്ള മലിനജലമെന്ന് പരാതി. നഗരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, വീടുകൾ എന്നിവിടങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമാണ് ആശ്രയിക്കുന്നത്. മലിനജലം ലഭിച്ചു തുടങ്ങിയതോടെ കിണർ സൌകര്യമില്ലാത്തവർ വീടൊഴിഞ്ഞു. നഗരത്തിൽ മലിനജലം ഒഴുകുന്ന കാനയിലൂടെയാണ് ജലവിതരണ പൈപ്പുകളും സ്ഥാപിച്ചിട്ടുള്ളത്. ഈ പൈപ്പുകൾ കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോവുകയോ പൊട്ടുകയോ ചെയ്താൽ അതിലൂടെ മലിനജലം പൈപ്പിനകത്തേക്ക് കയറും. പിറവം ടൗണിൽ പല ഭാഗത്തും ജലവിതരണ കുഴൽ പൊട്ടി കുടിവെള്ളം വലിയ തോതിൽ പാഴാകുന്നു. പെരുവ, പിറവം, പെരുവംമൂഴി റോഡ് പണിയുടെ ഭാഗമായി റോഡ് താഴ്ത്തുമ്പോഴാണ് പൈപ്പുകൾ ഏറെയും പൊട്ടുന്നത്. സമയത്ത് നന്നാക്കാത്തതുമൂലം ഓരോ മണിക്കൂറിലും 100,000 ലിറ്റർ കുടിവെള്ളമാണ് നഷ്ടമാകുന്നത്. പൈപ്പുകൾ പൊട്ടുന്നത് പതിവായതോടെ പിറവത്തെ കുടിവെള്ള വിതരണം തകരാറിലായി. കരാറുകാർ പിന്മാറിയതോടെ ജല അതോറിറ്റി അധികൃതർ നേരിട്ട് തൊഴിലാളികളെ കൂലിക്ക് നിർത്തിയാണ് നന്നാക്കുന്നത്. എന്നാൽ ഇതിന് ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടാറില്ല. ഇത് പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണ്. മൂവാറ്റുപുഴ പേഴക്കാപ്പിള്ളി ചേന്നേരത്തടം ചേന്നരയിൽ റഫീഖിന്റെ വീട്ടിലെ കുതിരയ്ക്ക് കുഞ്ഞു പിറന്നു. റഫീഖ് 1 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ലിസാസ് എന്ന 6 വയസ്സുകാരി കുതിരയാണ് ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. ജനിച്ചയുടൻ എഴുന്നേറ്റ് ഓടിത്തുടങ്ങിയ കുതിരക്കുട്ടി ഏവർക്കും കൗതുകമായി. 26 വർഷമായി കുതിരകളുമായി അടുത്ത ബന്ധമുള്ളയാളാണ് റഫീഖ്. കുതിരസവാരിയിൽ വൈദഗ്ധ്യമുള്ള അദ്ദേഹം 13 വർഷമായി മലയാറ്റൂർ ടോളിൻസ് ഇന്റർനാഷണൽ സ്കൂളിൽ ഹോഴ്സ് റൈഡിംഗ് പരിശീലകനാണ്. കുതിര സവാരി പഠിക്കാൻ താൽപര്യമുള്ളവർക്ക് സ്വന്തം വീട്ടിലും പരിശീലനം നൽകുന്നുണ്ട്. കാക്കനാട് കിൻഫ്ര പാർക്കിൽ കൂടിയിളകിയെത്തിയ കടന്നൽ കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ഒട്ടേറെ പേർക്ക് കുത്തേറ്റു. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. ഗുരുതര കുത്തേറ്റ കിൻഫ്ര പാർക്ക് കവാടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കോലഞ്ചേരി പനിച്ചീൽ ടി മനോജിനെ തൃക്കാക്കര മുനിസിപ്പൽ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിൻഫ്ര പാർക്കിന് സമീപത്തെ അക്കേഷ്യ മരക്കൂട്ടത്തിലെ കടന്നൽ കൂടാണ് ഇളകിയത്.

കൊച്ചി വാട്ടർ മെട്രോ പദ്ധതിയിലെ പുതിയ ടെർമിനലുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. കടമക്കുടി പാലിയം തുരുത്ത് ടെർമിനലുകളുടെ നിർമ്മാണം പൂർത്തിയായി. ഈ ടെർമിനലുകളിലേക്കുള്ള അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. ഒരു മാസത്തിനകം പൂർത്തിയാക്കുമെന്നാണ് വിലയിരുത്തൽ. KMRL കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ മാനേജിംഗ് ഡയറക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിലാണ് വിലയിരുത്തൽ ഉണ്ടായത്. എറണാകുളം സുഭാഷ് പാർക്കിന് സമീപം നിർമ്മാണം ആരംഭിച്ച ടെർമിനലിന്റെ പൈലിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ്. ഒക്ടോബറിൽ 30 പൈലിംഗ് ജോലികളും 5 പൈൽ ചിപ്റ്റിംഗും പൂർത്തിയാക്കും. ഇടക്കൊച്ചി വരാപ്പുഴ ടെർമിനലുകൾ, ഹൈക്കോടതി ടെർമിനലിലെ OCC, KWML ഓഫീസ് സൌകര്യങ്ങൾ എന്നിവയുടെ കരാറുകൾ ഉടൻ നൽകാൻ കഴിയും. കൂടാതെ ബോൾഗാട്ടി, വൈറ്റില, സൌത്ത് ചിറ്റൂർ, കാക്കനാട്, കടമക്കുടി എന്നിവിടങ്ങളിലെ ബോട്ട് ചാർജർ ഇൻഫ്രാസ്ട്രക്ചർ ടെൻഡറുകൾ പുറപ്പെടുവിക്കാൻ നടപടികൾ പുരോഗമിക്കുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് ഓർഡർ ചെയ്ത 23 ബോട്ടുകളിൽ 20 ഇതിനകം ലഭിച്ചു. ശേഷിക്കുന്നവയിൽ ഒരു ബോട്ട് ഡിസംബറിലും ബാക്കി 2 2028 ജൂണിലും ലഭിക്കും. 100 പേർക്ക് സഞ്ചരിക്കാവുന്ന 15 ബോട്ടുകൾക്കായി ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. കാസ്റ്റിംഗ് പൂർത്തിയായ 16 ഫ്ലോട്ടിംഗ് ജെട്ടികളിൽ 2 സ്ഥാപിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവ ഡ്രഡ്ജിംഗിന് ശേഷം 2026 ഡിസംബറിനകം പൂർണ്ണമായി സ്ഥാപിക്കും. കൊച്ചിയിലെ വിജയകരമായ മാതൃക പിന്തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലും കൺസൾട്ടൻസി സേവനം നൽകാൻ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് കഴിയുന്നുണ്ട്. ഇക്കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും കാര്യക്ഷമമായതും വിശ്വസ്തവുമായ സ്ഥാപനം കൊച്ചി വാട്ടർ മെട്രോ ആണ്. കൊച്ചി സഹോദരൻ അയ്യപ്പൻ റോഡിൽ മെട്രോ തൂണുകളോട് ചേർന്നുള്ള ഭാഗത്തെ നിരപ്പ് വ്യത്യാസം മൂലമുള്ള അപകട കെണി പരിഹരിക്കാൻ വിദഗ്ധ സംഘം ഇടപെടൽ നടത്തി. ഒരു തവണ നിരപ്പാക്കി റീടാറിംഗ് നടത്തിയിട്ടും പിന്നീടും ഉയരവ്യത്യാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് പഠിക്കാനും പരിഹാരമാർഗം കണ്ടെത്താനും കോഴിക്കോട് NIT നിന്നുള്ള വിദഗ്ധ സംഘം പരിശോധന നടത്തി. NIT സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടർ MVLR ആഞ്ജനേയിലുവിന്റെ നേതൃത്വത്തിലുള്ള 4 സംഘമാണ് മനോരമ ജംഗ്ഷൻ മുതൽ കടവന്ത്ര മെട്രോ സ്റ്റേഷൻ വരെയുള്ള ഭാഗത്ത് പരിശോധന നടത്തിയത്. രാവിലെ 10 തുടങ്ങിയ പരിശോധന 12 നീണ്ടു. റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ആഞ്ജനേയിലു. മെട്രോ തൂണിന് താഴെ റോഡിടിഞ്ഞ് താഴ്ന്ന ഭാഗത്തെ ഉയരവ്യത്യാസം അളന്ന് തിട്ടപ്പെടുത്തി. മെട്രോ തൂണിനായി പൈലിംഗ് നടത്തിയ ഭാഗമാണ് ഉയർന്നു നിൽക്കുന്നത്. തുടർന്ന് ഇവിടെ നിന്ന് റോഡ് തുരന്ന് മണ്ണിന്റെ സാമ്പിളുകളും സംഘം പരിശോധിച്ചു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും നഗരസഭ അറ്റകുറ്റപ്പണി ആരംഭിക്കുക. ഒരു തവണ റീടാർ ചെയ്തിട്ടും റോഡ് പിന്നെയും താണ സാഹചര്യത്തിൽ വീണ്ടും പണം മുടക്കി അറ്റകുറ്റപ്പണി നടത്തിയാൽ ഇത് പാഴാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ശാശ്വത പരിഹാരമാർഗം കണ്ടെത്താൻ നഗരസഭ NIT സംഘത്തിന്റെ സഹായം തേടിയത്. മറൈൻ ഡ്രൈവിൽ ഒക്ടോബർ 10 നടക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി മത്സരത്തോടനുബന്ധിച്ച് കൊച്ചി വേമ്പനാട്ട് കായലിൽ വാട്ടർ മെട്രോ ബോട്ട് ഗതാഗതത്തിന് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തി. ശനിയാഴ്ച ഹൈക്കോർട്ട് വൈപ്പിൻ, ഫോർട്ട് കൊച്ചി, ഹൈക്കോർട്ട് ഐലൻഡ്, മട്ടാഞ്ചേരി റൂട്ടുകളിലെ വാട്ടർ മെട്രോ സർവീസുകൾ ഭാഗികമായി റദ്ദാക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 ആയിരിക്കും നിയന്ത്രണം. എന്നാൽ മട്ടാഞ്ചേരിയിൽ നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡ് വഴി ഫോർട്ട് കൊച്ചി വൈപ്പിൻ ഭാഗത്തേക്ക് സർവീസ് ഉണ്ടായിരിക്കും. റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി തുടരുന്നു. കൊച്ചി നഗരത്തിൽ നിന്നും വൈകുന്നേരങ്ങളിലെ വേണാട് എക്സ്പ്രസിലെ രൂക്ഷമായ തിരക്കിന് പരിഹാരമായി എറണാകുളം, കോട്ടയം, ചെങ്ങന്നൂർ, കൊല്ലം റൂട്ടിൽ പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് അംഗീകാരം ലഭിച്ചു. പുതിയ ട്രെയിനിന്റെ ആദ്യ സർവീസ് 10 ആരംഭിക്കുമെന്ന് മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ നേരിൽ കണ്ട് വേണാട് എക്സ്പ്രസിലെ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെ കാണിച്ച് വിഷയം വിശദമായി ബോധ്യപ്പെടുത്തിയിരുന്നു. ഓഫീസ് സമയം കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് കോട്ടയം, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, ശാസ്താംകോട്ട, കൊല്ലം തുടങ്ങിയ മേഖലകളിലേക്ക് മടങ്ങുന്ന ആയിരക്കണക്കിന് സ്ഥിരം യാത്രക്കാരെയാണ് ഈ ദുരിതം നേരിട്ട് ബാധിക്കുന്നത്. വേണാട് എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുൻപായി ഒരു പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കണമെന്നായിരുന്നു റെയിൽവേ മന്ത്രിയോട് പ്രധാനമായും ആവശ്യപ്പെട്ടത്. എറണാകുളത്ത് നിന്ന് കോട്ടയം, ചെങ്ങന്നൂർ വഴി കൊല്ലം വരെയുള്ള സർവീസായി ആരംഭിച്ച് തുടർന്ന് കൊല്ലത്ത് നിന്ന് പുനലൂരിലേക്ക് സർവീസ് നീട്ടുന്നതിനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. കൊച്ചി നഗരത്തിലെ പ്രധാന ഗതാഗത പാതകളിലൊന്നായ സഹോദരൻ അയ്യപ്പൻ റോഡിലെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കൊച്ചി കോർപ്പറേഷൻ നടപടി തുടങ്ങി. മെട്രോ 2 നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ പല ഭാഗങ്ങളും തകർന്ന നിലയിലായതിനെ തുടർന്ന് യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. മെട്രോ നിർമ്മാണത്തിനായി റോഡിൽ നടത്തിയ കുഴിയെടുക്കലും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡിന്റെ നിലവാരത്തെ സാരമായി തന്നെ ബാധിച്ചിരുന്നു. മഴ ശക്തമായതോടെ പല ഭാഗങ്ങളിലും കുഴികൾ രൂപപ്പെടുകയും റോഡിന്റെ ഉപരിതലം തകരുകയും ചെയ്തു. ഇതോടെ ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി മാറി. ഗതാഗതത്തിന് വലിയ തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ ഘട്ടംഘട്ടമായിട്ടായിരിക്കും ജോലികൾ നടത്തുക. കൊച്ചി മെട്രോയുടെ 2 ഭാഗമായി കലൂർ മുതൽ കാക്കനാട് വരെയുള്ള ഭാഗത്താണ് പ്രധാനമായും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. റോഡിന്റെ മധ്യഭാഗത്തും വശങ്ങളിലുമായി മെട്രോയുടെ തൂണുകളും മറ്റനുബന്ധ സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി റോഡിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണം തുടരുന്ന സാഹചര്യത്തിൽ റോഡിന്റെ പരിപാലനം സംബന്ധിച്ച് നേരത്തെ തന്നെ ആശങ്ക ഉയർന്നിരുന്നു. മെട്രോ നിർമ്മാണം

മായി ബന്ധപ്പെട്ട് റോഡിന് സംഭവിക്കുന്ന കേടുപാടുകൾ കൃത്യമായി പരിഹരിക്കേണ്ടതുണ്ടെന്നും നിർമ്മാണ ഏജൻസികളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി. റോഡ് പൂർണ്ണമായി തകർന്ന ശേഷം അറ്റകുറ്റപ്പണി നടത്തുന്നതിന് പകരം ആവശ്യമായ ഇടങ്ങളിൽ ഇടയ്ക്കിടെ പരിപാലനം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. മെട്രോ രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടെ കാക്കനാട് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കുള്ള ഗതാഗതം കൂടുതൽ സുഗമമാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ നിർമ്മാണ കാലയളവിൽ യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് റോഡുകളുടെ നിലവാരം നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. സഹോദരൻ അയ്യപ്പൻ റോഡിലെ അറ്റകുറ്റപ്പണി ഇതിന്റെ ഭാഗമായാണ് കോർപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. MC റോഡിലെ മരോട്ടിച്ചോടിൽ അപകടക്കുരുക്ക് വർദ്ധിപ്പിച്ച് തടിലോറികൾ നിരത്ത് കൈയെടുക്കുന്നു. ഇവിടത്തെ വേബ്രിഡ്ജിന് മുന്നിൽ റോഡരികിൽ തടി കയറ്റിയ ലോറികൾ നിരയായി കിടക്കുന്നത് പതിവ് കാഴ്ചയാണ്. രാത്രി 8 മണി കഴിഞ്ഞാൽ ലോറികളുടെ നീണ്ട നിരയായിരിക്കും. ഇതിന് എതിർവശത്തെ CNG പമ്പിലേക്കുള്ള വാഹനങ്ങളുടെ നിരയും റോഡരികിൽ മിക്കവാറും ഉണ്ടാകും. ഇരുവശത്തും വാഹനങ്ങൾ നിരന്നു കിടക്കുന്നത് കാരണം MC റോഡിലൂടെ വാഹനങ്ങളുടെ സഞ്ചാരം ദുഷ്കരമാകുന്നു. ഇവിടെ റോഡിന്റെ ഒരു വശത്ത് മാത്രമേ വൈദ്യുതി വിളക്കുകളുള്ളൂ. അത് പലതും തെളിയുന്നുമില്ല. അതിനാൽ റോഡരികിൽ കിടക്കുന്ന തടി ലോറികൾ കാണാൻ ബുദ്ധിമുട്ടാണ്. വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ അടുത്തെത്തുമ്പോഴാണ് പെട്ടെന്ന് തടി ലോറികൾ കാണുക. കാൽനടക്കാർക്കും ഇത് തടസ്സമാകുന്നു. ആലപ്പുഴ കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മാക്കേക്കടവ് നേരേക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനം 18 രാവിലെ 9 മാക്കേക്കടവിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. മന്ത്രിമാരായ PK ബഷീർ, M ലിജു, മോൻസ് ജോസഫ്, MPമാരായ KC വേണുഗോപാൽ, ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് അരൂർ MLA ഡെപ്യൂട്ടി സ്പീക്കറുമായ ഷാനിമോൾ ഉസ്മാൻ, YKM MLA കെ ബിനിമോൻ, ആലപ്പുഴ കളക്ടർ ഷാജിവി നായർ, പൊതുമരാമത്ത് വകുപ്പ് ആലപ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ T രേഖ എന്നിവർ അറിയിച്ചു. പാലത്തിന്റെയും അപ്രോച്ച് റോഡുകളുടെയും നിർമ്മാണം പൂർണ്ണമായി. സുരക്ഷാരേഖകൾ വരയ്ക്കുന്നത്, സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത് തുടങ്ങിയവ പുരോഗമിക്കുകയാണ്. തെരുവ് വിളക്കുകൾക്ക് വൈദ്യുതി കണക്ഷനും ഉടൻ ലഭ്യമാകും. ഇതിന്റെ ആദ്യഭാഗമായി തുറവൂർ തൈക്കാട്ടുശേരി പാലം നിർമ്മാണം 2015 പൂർത്തിയായിരുന്നു. രണ്ടാം ഘട്ടമാണ് മാക്കേക്കടവ് നേരേക്കടവ് പാലം. ആലപ്പുഴ തൈക്കാട്ടുശേരി പഞ്ചായത്തിന്റെ ഭാഗമാണ് മാക്കേക്കടവ്. കോട്ടയം ഉദയനാപുരം പഞ്ചായത്തിന്റെ ഭാഗമാണ് നേരേക്കടവ്. 800 മീറ്റർ നീളത്തിലും ഇരുവശങ്ങളിലും നടപ്പാത ഉൾപ്പെടെ 11 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. 22 സ്പാനുകളാണ് പാലത്തിനുള്ളത്. പാലത്തിന്റെ ഇരുകരകളിലുമായി 60 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും ഇരുകരകളിലും സർവീസ് റോഡുകളുമുണ്ട്. പാലം തുറക്കുമ്പോൾ മാക്കേക്കടവിലേക്കുള്ള റോഡുകളുടെയും കവലകളുടെയും വികസനം കൂടി പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മനോഹര ദേശമായതിനാൽ പാലം തുറന്നാൽ ജനത്തിരക്ക് ഇനിയും വർദ്ധിക്കാൻ ഇടയുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. പാലത്തിന്റെ മനോഹരമായ കാഴ്ചയും ചുറ്റുമുള്ള ഗ്രാമീണ അന്തരീക്ഷവും കായൽക്കാറ്റും ആസ്വദിക്കാൻ നിരവധി പേരാണ് ദിവസവും എത്തുന്നത്. വൈകുന്നേര സമയങ്ങളിലാണ് സന്ദർശകരുടെ തിരക്ക് കൂടുതലും. പാലത്തിലൂടെ കാൽനടയായി അക്കരെ ഇക്കരെ സഞ്ചരിച്ച ശേഷമാണ് മടക്കം. വഴിവിളക്കുകൾ രാത്രി തെളിയാനും പകൽ അണയാനുമുള്ള സ്വയം സംവിധാനം തകിടം മറിഞ്ഞതിനാൽ തൃക്കാക്കര മേഖലയിൽ ചിലയിടങ്ങളിൽ പകലും വഴിവിളക്കുകൾ കത്തിനിൽക്കുന്നു എന്ന ആക്ഷേപം. തൃക്കാക്കര നഗരസഭയും KICBയും ചേർന്ന് വൻ തുക മുടക്കി വഴിവിളക്കുകളോടനുബന്ധിച്ച് സ്ഥാപിച്ച ടൈമറുകളുടെ പ്രവർത്തനമാണ് താളം തെറ്റുന്നത്. ഇതുമൂലമാണ് പ്രധാന റോഡുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പകലും വഴിവിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നത്. 100 കണക്കിന് ഓട്ടോമാറ്റിക് ടൈമറുകളാണ് വഴിവിളക്കോടനുബന്ധിച്ച് സ്ഥാപിച്ചിട്ടുള്ളത്. ചില ടൈമറുകൾ ദിവസങ്ങൾ മാത്രമേ നേരെ ചൊവ്വെ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ചിലയിടങ്ങളിൽ വഴിവിളക്കുകൾ അണയുന്നത് നട്ടുച്ചയ്ക്കാണ്. രാത്രിയും പകലും സ്ഥിരമായി കത്തിക്കിടക്കുന്ന വഴിവിളക്കുകളുമുണ്ട്. പകൽ തെളിഞ്ഞു നിൽക്കുന്ന വഴിവിളക്കുകൾ അണയ്ക്കണമെങ്കിൽ നാട്ടുകാരോ കൌൺസിലർമാരോ നേരിട്ടെത്തി ഓഫ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇവിടെ. നിലവാരം കുറഞ്ഞ ടൈമറുകൾ സ്ഥാപിച്ചതാണ് പ്രശ്നമായതെന്നാണ് വിമർശനം. പണി പൂർത്തിയാകുന്ന അരൂർ തുറവൂർ ഉയരപ്പാതയിൽ വെളിച്ചം നൽകാൻ സൌരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കുന്നു. അരൂർ മുതൽ തുറവൂർ വരെയുള്ള 12.75 കിലോമീറ്റർ ദൂരത്തിൽ 960 സൌരോർജ്ജ വിളക്കുകളാണ് സ്ഥാപിക്കുക. ഇതിനായി 425 തൂണുകളാണ് ഉയർത്തുന്നത്. ഉയരപ്പാതയ്ക്ക് മുകളിൽ മധ്യഭാഗത്ത് വരുന്ന മീഡിയനിലാണ് തൂണുകൾ വരുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്ത് ചിറക് കണക്കെ ഇരുവശത്തേക്കും വിളക്കുകൾ വയ്ക്കുന്നത്. ഇവയുടെ മധ്യത്തിൽ സോളാർ പാനലും വരും. പില്ലർ നമ്പർ 40 മുതൽ 205 വരെയുള്ള ഭാഗങ്ങളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. രാത്രി മാത്രം പ്രകാശിക്കുന്ന ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സൌരോർജ്ജ വിളക്കുകൾ 30 മീറ്റർ ഇടവിട്ടാണ് സ്ഥാപിക്കുക. ഉയരപ്പാത അവസാനിക്കുന്ന തുറവൂരിൽ രൂപരേഖയിൽ മാറ്റം വരുത്തിയതിനാൽ ഇവിടെ ജംഗ്ഷനിൽ വലിയ ഉയരവിളക്ക് വരും. 354-ാമത്തെ ഒറ്റ തൂണിന് ശേഷം തുറവൂർ പറവൂർ റീച്ചിൽ ഇരുവശത്തും 2 തൂണുകളിലാണ് പാതയൊരുങ്ങുന്നത്. 12 തൂണുകളാണ് ഇരുവശങ്ങളിലുമായി നിർമ്മിക്കുന്നത്. ഈ ഭാഗത്തെ ജോലികൾ കരാർ എടുത്തിരിക്കുന്നത് മറ്റൊരു കമ്പനിയാണ്. അതിനാലാണ് 354-ാം നമ്പർ തൂണിന് കിഴക്ക് ഭാഗത്ത് തൈക്കാട്ടുശേരി റോഡിന് മധ്യത്തിലായി വലിയ തൂണൊരുക്കി വെളിച്ചം ഉറപ്പാക്കുക. ഇത് അരൂർ മുതൽ തുറവൂർ വരെ കരാർ ഏറ്റെടുത്ത കമ്പനിയാണ് ചെയ്യുന്നത്. നിലവിൽ ഇതിനായി തുറവൂർ ജംഗ്ഷന് മധ്യത്തിൽ വലിയ കുഴി എടുത്തിട്ടുണ്ട്. അരൂർ മുതൽ തുറവൂർ വരെയുള്ള നിർമ്മാണ ജോലികൾ ഡിസംബറിൽ പൂർത്തിയാകുമെന്നാണ് കരാർ കമ്പനിയുടെ വാഗ്ദാനം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അന്താരാഷ്ട്ര ടെർമിനലിലെ പുറപ്പെടൽ വിഭാഗത്തിലെ സെക്യൂരിറ്റി ഹോൾഡ് ഏരിയയിൽ കുട്ടികൾക്കായി പുതിയ പ്ലേ സോൺ തുറന്നു. CL മാനേജിംഗ് ഡയറക്ടർ S. സുഹാസ് പ്ലേ സോൺ ഉദ്ഘാടനം ചെയ്തു.
900 ചതുരശ്രടി വിസ്തൃതിയിലുള്ള പ്ലേ സോണിൽ കുട്ടികൾക്കായി മിനി ഫുട്ബോൾ ഏരിയ, സ്ലൈഡുകൾ,

ബോൾ പിറ്റ്, ഊഞ്ഞാലുകൾ, ബോർഡ് ഗെയിമുകൾ, ട്രാംപോളിൻ തുടങ്ങിയ സൗകര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിക്കാനായി പ്രത്യേക റീഡിംഗ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. അതിവേഗം വളരുന്ന കോഫി ഷോപ്പ് ബ്രാൻഡായ തേർഡ് വേവ് കോഫി കൊച്ചിയിൽ പനമ്പിള്ളി നഗറിലും ചിറ്റേത്തുകരയിലുമായി പുതിയ രണ്ട് കഫേകൾ തുറന്നു. വിശാഖപട്ടണം, ജലന്ധർ, ലഖ്നൗ, ലുധിയാന എന്നിവിടങ്ങളിലേക്കുള്ള സമീപകാല വിപുലീകരണത്തിന് പിന്നാലെയാണ് കൊച്ചിയിലേക്കുള്ള പ്രവേശനം. ഇതോടെ ബ്രാൻഡ് സാന്നിധ്യമുള്ള വിപണികളുടെ എണ്ണം 27. ദക്ഷിണേന്ത്യയിലെ കഫേകളുടെ എണ്ണം 104 ഉയർന്നു. യുവാക്കൾ, പ്രൊഫഷണലുകൾ, വിദ്യാർത്ഥികൾ, കുടുംബങ്ങൾ, കോഫി പ്രേമികൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് കഫേകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിനകം ഇന്ത്യയിലാകെ 259 കോഫി ഷോപ്പുകളുള്ള തേർഡ് വേർഡ് കോഫി ആദ്യമായാണ് കേരളത്തിലെത്തുന്നത്. തേർഡ് വേർഡ് കോഫി ആപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം. മുൻകൂട്ടി ഓർഡർ ചെയ്യാനുള്ള സൌകര്യം, പ്രത്യേക ലോയൽറ്റി ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ആപ്പിൽ ലഭ്യമാണ്. KSRTC ബസ്സുകൾ വഴിയിൽ പണിമുടക്കുമ്പോൾ അനേകായിരം വട്ടം ഡിപ്പോകളിലെത്തിച്ച പഴയ വർക്ക്ഷോപ്പ് ബസ്സുകൾ യാത്ര അവസാനിപ്പിച്ചു. കേരളത്തിലാകെ ഉണ്ടായിരുന്ന ഇത്തരം ബസ്സുകൾ അനേകം കേന്ദ്ര സർക്കാരിന്റെ സ്ക്രാപ്പിംഗ് നയത്തിന്റെ ഭാഗമായി പൊളിക്കുകയാണ്. പലതും 50+ വർഷം പഴയ ബസ്സുകൾ മുൻകാലത്ത് രൂപമാറ്റം നടത്തിയതാണ്. ആലുവ റീജിയണൽ വർക്ക്ഷോപ്പിലാണ് മേഖലയിലെ വാഹനങ്ങൾ പൊളിക്കുന്നത്. പകരക്കാരായി താരതമ്യേന പഴക്കം കുറഞ്ഞ ഓർഡിനറി ബസ്സുകൾ രൂപമാറ്റം ചെയ്യുന്നുണ്ട്.

0: റേഡിയോ കൊച്ചിയുടെ ഇന്ത്യ ഫെമിനിസ്റ്റ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. ഈ പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
2: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
1: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കൊച്ചി 90 FM ഫോറെവർ വിത്ത് യു, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ് കേൾക്കാം. എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗനിരക്ക് തടയാനും രോഗനിർണയത്തിലും ചികിത്സയിലും പുതിയ ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ കൈവരിക്കാനുമുള്ള സംരംഭങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ആരോഗ്യമന്ത്രി K.മുരളീധരൻ പ്രഖ്യാപിച്ചു. ആസ്റ്റർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ആസ്റ്റർ ക്വാളിറ്റി കെയർ ക്യാൻസർ കോൺക്ലേവ് അഥവാ EQC 2026 ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ പ്രതിരോധത്തിനും നൂതന ചികിത്സാ രീതികൾക്കും വലിയ പ്രാധാന്യമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കൃത്യമായി വ്യായാമം ചെയ്യുന്ന ആരോഗ്യമുള്ള യുവാക്കളിൽ പോലും ഇന്ന് ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും പ്രാരംഭഘട്ടത്തിൽ രോഗം തിരിച്ചറിയാൻ കഴിയാത്തത് വെല്ലുവിളിയാണ്. ഈ സെമിനാറിലെ ചർച്ചകളും നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് വിശദമായി പരിശോധിക്കുകയും ആവശ്യമായ തുടർ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിജീവിതർക്കുള്ള വിവിധ പിന്തുണകൾ, ഓൺലൈൻ ക്ലാസുകൾ, സഹായങ്ങൾ എന്നിവ നൽകുന്നതിനൊപ്പം സ്ഥാനാർബുദ നിർണയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്വയം പരിശോധനാ രീതികളെക്കുറിച്ചും വിവിധ മേഖലകളിൽ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318C അസോസിയേഷൻ ഓഫ് കൺസൾട്ടന്റ് കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റും ചേർന്ന് സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി നടപ്പിലാക്കുന്ന മൈൻഡ് ഫുൾ പ്രോജക്ടിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി V.D. സതീശൻ നിർവഹിച്ചു. നോർത്ത് പറവൂരിലെ സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിലാണ് ചടങ്ങ് നടന്നത്. ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ V.S. ജയേഷ് അധ്യക്ഷനായിരുന്നു. കുട്ടികൾക്ക് മാതാപിതാക്കൾ ഏറ്റവും പ്രധാനമായി നൽകേണ്ടത് സമാധാനപരമായ ഒരു കുടുംബ അന്തരീക്ഷമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന രീതികൾ ഇന്ന് പല കുടുംബങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. പല മാനസിക പ്രയാസങ്ങളും കുട്ടികൾ അനുഭവിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് പലപ്പോഴും അത് തിരിച്ചറിയാൻ സാധിക്കുന്നുമില്ല. ഇന്നത്തെ കുട്ടികൾ വളരെ മിടുക്കന്മാരാണെന്നും അവരുടെ കൂടെ ചേർന്ന് അവരെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ മാതാപിതാക്കൾക്കും കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ക്വാളിഫൈഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ശാസ്ത്രീയമായി തന്നെ നടത്തുന്ന മൈൻഡ്ഫുൾ പേരന്റിംഗ് എന്ന ട്രെയിനിങ് സമൂഹത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ആലുവ രാജഗിരി ആശുപത്രിയിൽ കുട്ടികളിലെ നാഡി പേശി സംബന്ധമായ തകരാറുകൾ തിരിച്ചറിഞ്ഞ് കൃത്യസമയത്ത് മികച്ച പരിചരണം നൽകുന്നതിനായി ആരംഭിച്ച പീഡിയാട്രിക് ന്യൂറോമസ്കുലർ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ക്ലിനിക്കിന്റെ ഉദ്ഘാടനം സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ നിർവഹിച്ചു. രാജഗിരി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പള്ളി CMI അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ പരിചരണത്തോടൊപ്പം വെല്ലുവിളികളെ അതിജീവിക്കാൻ കുട്ടികളെയും കുടുംബത്തെയും പ്രാപ്തരാക്കുകയാണ് പുതിയ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പീഡിയാട്രിക് ന്യൂറോ ഓർത്തോപീഡിക്സ് വിഭാഗങ്ങൾക്ക് പുറമെ മെഡിക്കൽ ജനറ്റിക്സ്, ഫിസിക്കൽ മെഡിസിൻ, റീഹാബിലിറ്റേഷൻ എന്നിവയും ചേർന്നാണ് ക്ലിനിക്കിന്റെ പ്രവർത്തനം. കാർഷിക മേഖലയെ ആധുനീകരിച്ച് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് മുഖ്യ ലക്ഷ്യമെന്ന് കൃഷിമന്ത്രി T.സിദ്ദിഖ് പറഞ്ഞു. സർക്കാർ നടപ്പാക്കുന്ന 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഹോർട്ടികോർപ്പ് കാക്കനാട്ട് നിർമ്മിച്ച സംയോജിത പാക്ക് ഹൌസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിവകുപ്പിന്റെ വിവിധ ലാബുകളിലായി നടത്തിയ പരിശോധനയിൽ 1258 ഇനം പച്ചക്കറി ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ 62 എണ്ണത്തിൽ അപകടകരമായ രീതിയിൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി മന്ത്രി വെളിപ്പെടുത്തി. പണം നൽകി വിഷം വാങ്ങുന്ന അവസ്ഥ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇതിന് പരിഹാരമായി കേരളത്തിന്റെ നഷ്ടപ്പെട്ട കാർഷിക സംസ്കാരം തിരിച്ചു പിടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വിളനാശത്തിന് കർഷകർക്കുള്ള നഷ്ടപരിഹാര തുക ഇരട്ടിയാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. വിളവെടുപ്പിന് മുൻപും ശേഷവും കർഷകർക്ക് ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പാക്ക് ഹൌസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഉമാ തോമസ് MLA അധ്യക്ഷത വഹിച്ചു. അത്യാധുനിക ശുചീകരണ പ്രക്രിയയിലൂടെ കീടനാശിനിയും അഴുക്കും നീക്കി സർക്കാർ സർട്ടിഫിക്കറ്റോടെ പച്ചക്കറികൾ ഇനി വിപണിയിലെത്തും. വിവിധ ഇനം പച്ചക്കറികളുടെ കഴുകലിനും ശാസ്ത്രീയ സംസ്കരണത്തിനുമായി ഹോർട്ടികോർപ്പ് കാക്കനാട്ട് സ്ഥാപിച്ച സംയോജിത പാക്ക് ഹൌസിൽ ഇലക്കറികൾ മുതൽ മണ്ണിനടിയിൽ വളരുന്ന വിളകൾ വരെ വൃത്തിയാക്കാനുള്ള സംവിധാനമുണ്ട്. കീടനാശിനികളുടെ അംശം പോലും ശേഷിപ്പിക്കാൻ

അടുത്തതാണ് ഹോർട്ടികോർപ്പിലെ പച്ചക്കറികളുടെ ഓസോൺ വാഷ്. ഓസോൺ വാതകം വെള്ളത്തിൽ ലയിപ്പിച്ച് അതിൽ നിന്നുണ്ടാകുന്ന കുമിളകൾ ഉപയോഗിച്ചാണ് പച്ചക്കറികളും പഴങ്ങളും കഴുകി വൃത്തിയാക്കുന്നത്. പുറംഭാഗത്തെ കീടനാശിനി ശേഷിപ്പുകളും ബാക്ടീരിയകളും സൂക്ഷ്മാണുക്കളും ഇതുവഴി നശിപ്പിക്കപ്പെടും. മണ്ണുപുരണ്ട പച്ചക്കറികൾ വൃത്തിയാക്കുന്ന മഡ്ഡി വെജിറ്റബിൾ വാഷിൽ ഉരുളക്കിഴങ്ങ്, ചേന, കാരറ്റ്, മരച്ചീനി ഉൾപ്പെടെയുള്ള വിളകളാണ് ശുചീകരിക്കുന്നത്. ഇലക്കറികൾ കഴുകാനും പ്രത്യേകം സംവിധാനമുണ്ട്. കഴുകൽ പ്രക്രിയയ്ക്ക് ശേഷം പച്ചക്കറികൾ

0: എന്നത്.
1: കാരറ്റ് പോലുള്ള പച്ചക്കറികൾ കഴുകി ഉണക്കിയ ശേഷം കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിക്കാനുള്ള കോൾഡ് സ്റ്റോറേജും ഇവിടെയുണ്ട്. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ ടി വി സെന്റർ ജംഗ്ഷന് സമീപം ഹോർട്ടികോർപ്പ് വളപ്പിലാണ് സംയോജിത പാക്ക് ഹൌസ്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. നബാർഡും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും സാമ്പത്തിക സഹായം നൽകി. കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന വിളകളുടെ ശുചീകരണവും ശാസ്ത്രീയ സംസ്കരണവും ഇവിടെ നടത്തും. ട്രയൽ റൺ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടത്തി. പൂർണ്ണതോതിലുള്ള പ്രവർത്തനം ഒരു മാസത്തിനകം തുടങ്ങും. സ്വകാര്യ സഹകരണ മേഖലയിൽ നിലവിലുള്ള അത്യാധുനിക പഴം പച്ചക്കറി ശുചീകരണ സംസ്കരണ യൂണിറ്റ് സർക്കാർ തലത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ്. കനത്ത കാറ്റിലും മഴയിലും പെരുമ്പാവൂർ ഓടക്കാലി സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:10 സംഭവം. വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടു പോയതിനു ശേഷം അപകടം സംഭവിച്ചതിനാൽ വൻ ദുരന്തവും ആളപായവുമാണ് ഒഴിവായത്. ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ പ്രദേശത്ത് ശക്തമായ മഴയും കനത്ത കാറ്റും ഉണ്ടായിരുന്നു. കോൺക്രീറ്റിൽ ഉറപ്പിച്ച ഇരുമ്പ് തൂണുകൾക്ക് മുകളിൽ ഷീറ്റ് മേഞ്ഞ ഓഡിറ്റോറിയം ഇതിനിടെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു വീഴുകയായിരുന്നു. മഴയുള്ള സമയങ്ങളിൽ കുട്ടികളുടെ അസംബ്ലി ചേരുന്നതും ഉച്ചഭക്ഷണം കഴിക്കുന്നതും കുട്ടികൾ കളിക്കുന്നതുമെല്ലാം ഈ ഓഡിറ്റോറിയത്തിലാണ്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 2 വർഷം മുൻപാണ് കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണത്തിലെ തകരാർ മൂലം ചോർന്നൊലിക്കുന്ന പാർപ്പിട സമുച്ചയം സുരക്ഷിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് KLCA കൊച്ചി രൂപതാ സമിതി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതീകാത്മകമായി മെടഞ്ഞ ഓലകൾ കയ്യിലേന്തിയായിരുന്നു പ്രതിഷേധം. KLCA കൊച്ചി രൂപത ഡയറക്ടർ റെവറൻ ഫാദർ ആന്റണി കുഴിവേലി ധർണ ഉദ്ഘാടനം ചെയ്തു. KLCA കൊച്ചി രൂപത പ്രസിഡന്റ് TA ഡാൽഫിൻ അധ്യക്ഷത വഹിച്ചു. ഫ്ളാറ്റ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുക, ഫ്ളാറ്റ് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കുക, ഉദ്യോഗസ്ഥർ, കരാറുകാർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുടെ പങ്കാളിത്തം പുറത്തുകൊണ്ടുവരികയും അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുകയും ചെയ്യുക, കോളനി നിവാസികൾക്ക് പുനരധിവാസം ഉറപ്പാക്കുക, ഫ്ളാറ്റിന്റെ അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായി പരിഹരിക്കുന്നതുവരെ നിവാസികൾക്ക് വീട്ടുവാടക അനുവദിക്കുക എന്നിവയാണ് KLCA മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. KLCA രൂപതാ സമിതി ഫ്ളാറ്റ് നിവാസികൾക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ക്യൂൻസ് വാക്വേയിലും ഗോശ്രീ ചാത്യാത്ത് റോഡിലും വികസന പ്രവർത്തനങ്ങൾ നടത്താനും കിയോസ്കുകൾ സ്ഥാപിക്കാനും ഗോശ്രീ ദ്വീപ് വികസന അതോറിറ്റി അഥവാ ജിഡയ്ക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കിയോസ്ക് നിർമ്മാണം വിലക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് AK പ്രീത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ജിഡയും നിർമ്മാണ കരാർ ലഭിച്ച CJ കമ്പനിയും നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഉത്തരവ്. ത്രിത്വം അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. എറണാകുളം വില്ലേജിൽ ജിഡയ്ക്ക് പതിച്ചു നൽകിയ 25 ഹെക്ടർ ഭൂമിയിലാണ് റോഡും വോക്ക്വേയും സ്ഥിതി ചെയ്യുന്നതെന്നും ഇതിന്റെ വികസന ചുമതല ജിഡയ്ക്കാണെന്നും കോടതി വ്യക്തമാക്കി. 25 ഹെക്ടർ വീണ്ടെടുത്ത ഭൂമി വൈപ്പിൻ ബ്രിഡ്ജസ് പദ്ധതിയുടെയും പ്രദേശത്തിന്റെ വികസനത്തിന്റെയും ഭാഗമായി ജിഡയ്ക്ക് പതിച്ചു നൽകിയതാണെന്ന് കോടതി വിലയിരുത്തി. ഈ ഭൂമി കൊച്ചി കോർപ്പറേഷന് നിക്ഷിപ്തമായിട്ടില്ല. പറവൂർ കച്ചേരി മൈതാനിൽ പുതിയ സബ് ട്രഷറി കെട്ടിടം നിർമ്മിക്കാൻ 4 കോടി രൂപയുടെ ഭരണ അനുമതി ലഭിച്ചെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കാലപ്പഴക്കത്താൽ 2 വർഷം മുൻപ് തകർന്നു വീണ പഴയ സബ് ട്രഷറി സ്ഥിതി ചെയ്തിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് പുതിയത് നിർമ്മിക്കുക. 6500 ചതുരശ്ര അടിയുള്ള 2-നില കെട്ടിടമാണ് പണിയുന്നത്. പഴയ ട്രഷറി പൊളിച്ചു മാറ്റാനുള്ള അനുവാദം ട്രഷറി വകുപ്പിൽ നിന്ന് ലഭ്യമാക്കി. ലേലം ചെയ്യാനുള്ള നടപടികൾ പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പൈതൃക കോടതിയുടെ മനോഹാരിതയും തനിമയും നിലനിർത്തി അതേ മാതൃകയിലാണ് 19 സെന്റിൽ സബ് ട്രഷറി കെട്ടിടം പണിയുന്നത്. ട്രഷറിയിലേക്ക് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കാൻ സോളാർ പാനലുകൾ സ്ഥാപിക്കും. പൂർണ്ണമായും ശീതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ സബ് ട്രഷറിയായിരിക്കും പറവൂർ ട്രഷറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് നിർമ്മാണ ചുമതല. കേരളത്തിൽ ഈ ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 9, 10 തീയതികളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂർ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 11 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂർ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പെരുമ്പാവൂർ നഗരസഭ 24 വാർഡിൽ വാട്ടർ അതോറിറ്റി പൈപ്പിലൂടെ ലഭിക്കുന്നത് ദുർഗന്ധമുള്ള മലിനജലമെന്ന് പരാതി. നഗരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, വീടുകൾ എന്നിവിടങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമാണ് ആശ്രയിക്കുന്നത്. മലിനജലം ലഭിച്ചു തുടങ്ങിയതോടെ കിണർ സൌകര്യമില്ലാത്തവർ വീടൊഴിഞ്ഞു. നഗരത്തിൽ മലിനജലം ഒഴുകുന്ന കാനയിലൂടെയാണ് ജലവിതരണ പൈപ്പുകളും സ്ഥാപിച്ചിട്ടുള്ളത്. ഈ പൈപ്പുകൾ കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോവുകയോ പൊട്ടുകയോ ചെയ്താൽ അതിലൂടെ മലിനജലം പൈപ്പിനകത്തേക്ക് കയറും. പിറവം ടൗണിൽ പല ഭാഗത്തും ജലവിതരണ കുഴൽ പൊട്ടി കുടിവെള്ളം വലിയ തോതിൽ പാഴാകുന്നു. പെരുവ, പിറവം, പെരുവംമൂഴി റോഡ് പണിയുടെ ഭാഗമായി റോഡ് താഴ്ത്തുമ്പോഴാണ് പൈപ്പുകൾ ഏറെയും പൊട്ടുന്നത്. സമയത്ത് നന്നാക്കാത്തതുമൂലം ഓരോ മണിക്കൂറിലും 100,000 ലിറ്റർ കുടിവെള്ളമാണ് നഷ്ടമാകുന്നത്. പൈപ്പുകൾ പൊട്ടുന്നത് പതിവായതോടെ പിറവത്തെ കുടിവെള്ള വിതരണം തകരാറിലായി. കരാറുകാർ പിന്മാറിയതോടെ ജല അതോറിറ്റി അധികൃതർ നേരിട്ട് തൊഴിലാളികളെ കൂലിക്ക് നിർത്തിയാണ് നന്നാക്കുന്നത്.

എന്നാൽ ഇതിന് ആവശ്യത്തിന് തൊഴിലാളികൾ കിട്ടാറില്ല. ഇത് പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണ്. മൂവാറ്റുപുഴ പേഴക്കാപ്പിള്ളി ചേന്നേരത്തടം ചേന്നരയിൽ റഫീഖിന്റെ വീട്ടിലെ കുതിരയ്ക്ക് കുഞ്ഞു പിറന്നു. റഫീഖ് ഒരു വർഷം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ലിസാസ് എന്ന 6 വയസ്സുകാരി കുതിരയാണ് ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. ജനിച്ചയുടൻ എഴുന്നേറ്റ് ഓടിത്തുടങ്ങിയ കുതിരക്കുട്ടി ഏവർക്കും കൗതുകമായി. 26 വർഷമായി കുതിരകളുമായി അടുത്ത ബന്ധമുള്ളയാളാണ് റഫീഖ്. കുതിരസവാരിയിൽ വൈദഗ്ധ്യമുള്ള അദ്ദേഹം 13 വർഷമായി മലയാറ്റൂർ ടോളിൻസ് ഇന്റർനാഷണൽ സ്കൂളിൽ ഹോഴ്സ് റൈഡിംഗ് പരിശീലകനാണ്. കുതിരസവാരി പഠിക്കാൻ താൽപര്യമുള്ളവർക്ക് സ്വന്തം വീട്ടിലും പരിശീലനം നൽകുന്നുണ്ട്. കാക്കനാട് കിൻഫ്ര പാർക്കിൽ കൂടിളകിയെത്തിയ കടന്നൽ കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ഒട്ടേറെ പേർക്ക് കുത്തേറ്റു. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. ഗുരുതര കുത്തേറ്റ കിൻഫ്ര പാർക്ക് കവാടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കോലഞ്ചേരി പനിച്ചീൽ ടി മനോജിനെ തൃക്കാക്കര മുനിസിപ്പൽ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിൻഫ്ര പാർക്കിന് സമീപത്തെ അക്കേഷ്യ മരക്കൂട്ടത്തിലെ കടന്നൽ കൂടാണ് ഇളകിയത്. കൊച്ചി വാട്ടർ മെട്രോ പദ്ധതിയിലെ പുതിയ ടെർമിനലുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. കടമക്കുടി പാലിയം തുരുത്ത് ടെർമിനലുകളുടെ നിർമ്മാണം പൂർത്തിയായി. ഈ ടെർമിനലുകളിലേക്കുള്ള അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. 1 മാസത്തിനകം പൂർത്തിയാക്കുമെന്നാണ് വിലയിരുത്തൽ. KMRL കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ മാനേജിംഗ് ഡയറക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിലാണ് വിലയിരുത്തൽ ഉണ്ടായത്. എറണാകുളം സുഭാഷ് പാർക്കിന് സമീപം നിർമ്മാണം ആരംഭിച്ച ടെർമിനലിന്റെ പൈലിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ്. ഒക്ടോബറിൽ 30 പൈലിംഗ് ജോലികളും 5 പൈൽ ചിപ്പിംഗും പൂർത്തിയാക്കും. ഇടക്കൊച്ചി വരാപ്പുഴ ടെർമിനലുകൾ, ഹൈക്കോടതി ടെർമിനലിലെ OCC, KWML ഓഫീസ് സൌകര്യങ്ങൾ എന്നിവയുടെ കരാറുകൾ ഉടൻ നൽകാൻ കഴിയും. കൂടാതെ ബോൾഗാട്ടി, വൈറ്റില, സൌത്ത് ചിറ്റൂർ, കാക്കനാട്, കടമക്കുടി എന്നിവിടങ്ങളിലെ ബോട്ട് ചാർജർ ഇൻഫ്രാസ്ട്രക്ചർ ടെൻഡറുകൾ പുറപ്പെടുവിക്കാൻ നടപടികൾ പുരോഗമിക്കുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് ഓർഡർ ചെയ്ത 23 ബോട്ടുകളിൽ 20 എണ്ണം ഇതിനകം ലഭിച്ചു. ശേഷിക്കുന്നവയിൽ 1 ബോട്ട് ഡിസംബറിലും ബാക്കി 2 എണ്ണം 2028 ജൂണിലും ലഭിക്കും. 100 പേർക്ക് സഞ്ചരിക്കാവുന്ന 15 ബോട്ടുകൾക്കായി ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. കാസ്റ്റിംഗ് പൂർത്തിയായ 16 ഫ്ലോട്ടിംഗ് ജെട്ടികളിൽ 2 എണ്ണം സ്ഥാപിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവ ഡ്രഡ്ജിംഗിന് ശേഷം 2026 ഡിസംബറിനകം പൂർണ്ണമായി സ്ഥാപിക്കും. കൊച്ചിയിലെ വിജയകരമായ മാതൃക പിന്തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലും കൺസൾട്ടൻസി സേവനം നൽകാൻ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് കഴിയുന്നുണ്ട്. ഇക്കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും കാര്യക്ഷമമായതും വിശ്വസ്തവുമായ സ്ഥാപനം കൊച്ചി വാട്ടർ മെട്രോ ആണ്. കൊച്ചി സഹോദരൻ അയ്യപ്പൻ റോഡിൽ മെട്രോ തൂണുകളോട് ചേർന്നുള്ള ഭാഗത്തെ നിരപ്പ് വ്യത്യാസം മൂലമുള്ള അപകടക്കെണി പരിഹരിക്കാൻ വിദഗ്ധ സംഘം ഇടപെടൽ നടത്തി. 1 തവണ നിരപ്പാക്കി റീടാറിംഗ് നടത്തിയിട്ടും പിന്നീടും ഉയരവ്യത്യാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് പഠിക്കാനും പരിഹാരമാർഗം കണ്ടെത്താനും കോഴിക്കോട് NIT നിന്നുള്ള വിദഗ്ധ സംഘം പരിശോധന നടത്തി. NIT സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടർ MVLR ആഞ്ജനേയിലുവിന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് മനോരമ ജംഗ്ഷൻ മുതൽ കടവന്ത്ര മെട്രോ സ്റ്റേഷൻ വരെയുള്ള ഭാഗത്ത് പരിശോധന നടത്തിയത്. രാവിലെ 10 തുടങ്ങിയ പരിശോധന 12 മണി വരെ നീണ്ടു. റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ആഞ്ജനേയിലു. മെട്രോ തൂണിന് താഴെ റോഡിടിഞ്ഞ് താഴ്ന്ന ഭാഗത്തെ ഉയരവ്യത്യാസമടന്ന് തിട്ടപ്പെടുത്തി. മെട്രോ തൂണിനായി പൈലിംഗ് നടത്തിയ ഭാഗമാണ് ഉയർന്നു നിൽക്കുന്നത്. തുടർന്ന് ഇവിടെ നിന്ന് റോഡ് തുരന്ന് മണ്ണിന്റെ സാമ്പിളുകളും സംഘം പരിശോധിച്ചു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും നഗരസഭ അറ്റകുറ്റപ്പണി ആരംഭിക്കുക. 1 തവണ റീടാർ ചെയ്തിട്ടും റോഡ് പിന്നെയും താണ സാഹചര്യത്തിൽ വീണ്ടും പണം മുടക്കി അറ്റകുറ്റപ്പണി നടത്തിയാൽ ഇത് പാഴാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ശാശ്വത പരിഹാരമാർഗം കണ്ടെത്താൻ നഗരസഭ NIT സംഘത്തിന്റെ സഹായം തേടിയത്. മറൈൻ ഡ്രൈവിൽ ഒക്ടോബർ 10 നടക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി മത്സരത്തോടനുബന്ധിച്ച് കൊച്ചി വേമ്പനാട്ട് കായലിൽ വാട്ടർ മെട്രോ ബോട്ട് ഗതാഗതത്തിന് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തി. ശനിയാഴ്ച ഹൈക്കോർട്ട് വൈപ്പിൻ ഫോർട്ട് കൊച്ചി, ഹൈക്കോർട്ട് ഐലൻഡ് മട്ടാഞ്ചേരി റൂട്ടുകളിലെ വാട്ടർ മെട്രോ സർവീസുകൾ ഭാഗികമായി റദ്ദാക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെയായിരിക്കും നിയന്ത്രണം. എന്നാൽ മട്ടാഞ്ചേരിയിൽ നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡ് വഴി ഫോർട്ട് കൊച്ചി വൈപ്പിൻ ഭാഗത്തേക്ക് സർവീസ് ഉണ്ടായിരിക്കും. റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി തുടരുന്നു. കൊച്ചി നഗരത്തിൽ നിന്നും വൈകുന്നേരങ്ങളിലെ വേണാട് എക്സ്പ്രസിലെ രൂക്ഷമായ തിരക്കിന് പരിഹാരമായി എറണാകുളം, കോട്ടയം, ചെങ്ങന്നൂർ, കൊല്ലം റൂട്ടിൽ പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് അംഗീകാരം ലഭിച്ചു. പുതിയ ട്രെയിനിന്റെ ആദ്യ സർവീസ് 10 ദിവസത്തിനകം ആരംഭിക്കുമെന്ന് മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ നേരിൽ കണ്ട് വേണാട് എക്സ്പ്രസിലെ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെ കാണിച്ച് വിഷയം വിശദമായി ബോധ്യപ്പെടുത്തിയിരുന്നു. ഓഫീസ് സമയം കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് കോട്ടയം, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, ശാസ്താംകോട്ട, കൊല്ലം തുടങ്ങിയ മേഖലകളിലേക്ക് മടങ്ങുന്ന 1000 കണക്കിന് സ്ഥിരം യാത്രക്കാരെയാണ് ഈ ദുരിതം നേരിട്ട് ബാധിക്കുന്നത്. വേണാട് എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുൻപായി ഒരു പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കണമെന്നായിരുന്നു റെയിൽവേ മന്ത്രിയോട് പ്രധാനമായും ആവശ്യപ്പെട്ടത്. എറണാകുളത്ത് നിന്ന് കോട്ടയം, ചെങ്ങന്നൂർ വഴി കൊല്ലം വരെയുള്ള സർവീസായി ആരംഭിച്ച് തുടർന്ന് കൊല്ലത്ത് നിന്ന് പുനലൂരിലേക്ക് സർവീസ് നീട്ടുന്നതിനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്.

കൊച്ചി നഗരത്തിലെ പ്രധാന ഗതാഗത പാതകളിലൊന്നായ സഹോദരൻ അയ്യപ്പൻ റോഡിലെ ശോചനീയ അവസ്ഥ പരിഹരിക്കാൻ കൊച്ചി കോർപ്പറേഷൻ നടപടി തുടങ്ങി. മെട്രോ രണ്ടാംഘട്ട നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ പല ഭാഗങ്ങളും തകർന്ന നിലയിൽ, അതിനെ തുടർന്ന് യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. മെട്രോ നിർമ്മാണത്തിനായി റോഡിൽ നടത്തിയ കുഴിയെടുക്കലും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡിന്റെ നിലവാരത്തെ സാരമായി തന്നെ ബാധിച്ചിരുന്നു. മഴ ശക്തമായതോടെ പല ഭാഗങ്ങളിലും കുഴികൾ രൂപപ്പെടുകയും റോഡിന്റെ ഉപരിതലം തകരുകയും ചെയ്തു. ഇതോടെ ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി മാറി. ഗതാഗതത്തിന് വലിയ തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ ഘട്ടംഘട്ടമായിട്ടായിരിക്കും ജോലികൾ നടത്തുക. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി കലൂർ മുതൽ കാക്കനാട് വരെയുള്ള ഭാഗത്താണ് പ്രധാനമായും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. റോഡിന്റെ മധ്യഭാഗത്തും വശങ്ങളിലുമായി മെട്രോയുടെ തൂണുകളും മറ്റനുബന്ധ സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി റോഡിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണം തുടരുന്ന സാഹചര്യത്തിൽ റോഡിന്റെ പരിപാലനം സംബന്ധിച്ച് നേരത്തെ തന്നെ ആശങ്ക ഉയർന്നിരുന്നു. മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡിന് സംഭവിക്കുന്ന കേടുപാടുകൾ കൃത്യമായി പരിഹരിക്കേണ്ടതുണ്ടെന്നും നിർമ്മാണ ഏജൻസികളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി. റോഡ് പൂർണ്ണമായി തകർന്ന ശേഷം അറ്റകുറ്റപ്പണി നടത്തുന്നതിന് പകരം ആവശ്യമായ ഇടങ്ങളിൽ ഇടയ്ക്കിടെ പരിപാലനം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. മെട്രോ രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടെ കാക്കനാട് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കുള്ള ഗതാഗതം കൂടുതൽ സുഗമമാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ നിർമ്മാണ കാലയളവിൽ യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് റോഡുകളുടെ നിലവാരം നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. സഹോദരൻ അയ്യപ്പൻ റോഡിലെ അറ്റകുറ്റപ്പണി ഇതിന്റെ ഭാഗമായാണ് കോർപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. MC റോഡിലെ മരോട്ടിച്ചോടിൽ അപകട കുരുക്ക് വർദ്ധിപ്പിച്ച് തടിലോറികൾ നിരത്ത് കൈയെടുക്കുന്നു. ഇവിടുത്തെ വേബ്രിഡ്ജിന് മുന്നിൽ റോഡരികിൽ തടി കയറ്റിയ ലോറികൾ നിരയായി കിടക്കുന്നത് പതിവ് കാഴ്ചയാണ്. രാത്രി 8 മണി കഴിഞ്ഞാൽ ലോറികളുടെ നീണ്ട നിരയായിരിക്കും. ഇതിന് എതിർവശത്തെ CNG പമ്പിലേക്കുള്ള വാഹനങ്ങളുടെ നിരയും റോഡരികിൽ മിക്കവാറും ഉണ്ടാകും. ഇരുവശത്തും വാഹനങ്ങൾ നിരന്നു കിടക്കുന്നത് കാരണം MC റോഡിലൂടെ വാഹനങ്ങളുടെ സഞ്ചാരം ദുഷ്കരമാകുന്നു. ഇവിടെ റോഡിന്റെ ഒരു വശത്ത് മാത്രമേ വൈദ്യുതി വിളക്കുകളുള്ളൂ. അത് പലതും തെളിയുന്നുമില്ല. അതിനാൽ റോഡരികിൽ കിടക്കുന്ന തടി ലോറികൾ കാണാൻ ബുദ്ധിമുട്ടാണ്. വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ അടുത്തെത്തുമ്പോഴാണ് പെട്ടെന്ന് തടി ലോറികൾ കാണുക. കാൽനടക്കാർക്കും ഇത് തടസ്സമാകുന്നു. ആലപ്പുഴ കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മാക്കേക്കടവ് നേരേക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 18 രാവിലെ 9 മാക്കേക്കടവിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. മന്ത്രിമാരായ PK ബഷീർ, M ലിജു, മോൻസ് ജോസഫ്, MP KC വേണുഗോപാൽ, ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് അരൂർ MLA ഡെപ്യൂട്ടി സ്പീക്കറുമായ ഷാനിമോൾ ഉസ്മാൻ, വൈക്കം MLA കെ ബിനിമോൻ, ആലപ്പുഴ കളക്ടർ ഷാജി നായർ, പൊതുമരാമത്ത് വകുപ്പ് ആലപ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ T രേഖ എന്നിവർ അറിയിച്ചു. പാലത്തിന്റെയും അപ്രോച്ച് റോഡുകളുടെയും നിർമ്മാണം പൂർണ്ണമായി. സുരക്ഷാ രേഖകൾ വരയ്ക്കുന്നത്, സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത് തുടങ്ങിയവ പുരോഗമിക്കുകയാണ്. തെരുവ് വിളക്കുകൾക്ക് വൈദ്യുതി കണക്ഷനും ഉടൻ ലഭ്യമാകും. ഇതിന്റെ ആദ്യഭാഗമായി തുറവൂർ തൈക്കാട്ടുശേരി പാലം നിർമ്മാണം 2015 പൂർത്തിയായിരുന്നു. രണ്ടാം ഘട്ടമാണ് മാക്കേക്കടവ് നേരേക്കടവ് പാലം. ആലപ്പുഴ തൈക്കാട്ടുശേരി പഞ്ചായത്തിന്റെ ഭാഗമാണ് മാക്കേക്കടവ്. കോട്ടയം ഉദയനാപുരം പഞ്ചായത്തിന്റെ ഭാഗമാണ് നേരേക്കടവ്. 800 മീറ്റർ നീളത്തിലും ഇരുവശങ്ങളിലും നടപ്പാത ഉൾപ്പെടെ 11 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. 22 സ്പാനുകളാണ് പാലത്തിനുള്ളത്. പാലത്തിന്റെ ഇരുകരകളിലുമായി 60 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും ഇരുകരകളിലും സർവീസ് റോഡുകളുമുണ്ട്. പാലം തുറക്കുമ്പോൾ മാക്കേക്കടവിലേക്കുള്ള റോഡുകളുടെയും കവലകളുടെയും വികസനം കൂടി പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മനോഹര ദേശമായതിനാൽ പാലം തുറന്നാൽ ജനത്തിരക്ക് ഇനിയും വർദ്ധിക്കാൻ ഇടയുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. പാലത്തിന്റെ മനോഹരമായ കാഴ്ചയും ചുറ്റുമുള്ള ഗ്രാമീണ അന്തരീക്ഷവും കായൽക്കാറ്റും ആസ്വദിക്കാൻ നിരവധി പേരാണ് ദിവസവും എത്തുന്നത്. വൈകുന്നേര സമയങ്ങളിലാണ് സന്ദർശകരുടെ തിരക്ക് കൂടുതലും. പാലത്തിലൂടെ കാൽനടയായി അക്കരെ ഇക്കരെ സഞ്ചരിച്ച ശേഷമാണ് മടക്കം. വഴിവിളക്കുകൾ രാത്രി തെളിയാനും പകൽ അണയാനുമുള്ള സ്വയം സംവിധാനം തകിടം മറിഞ്ഞതിനാൽ തൃക്കാക്കര മേഖലയിൽ ചിലയിടങ്ങളിൽ പകലും വഴിവിളക്കൾ കത്തിനിൽക്കുന്നു എന്ന ആക്ഷേപം. തൃക്കാക്കര നഗരസഭയും KICB ചേർന്ന് വൻ തുക മുടക്കി വഴിവിളക്കുകളോടനുബന്ധിച്ച് സ്ഥാപിച്ച ടൈമറുകളുടെ പ്രവർത്തനമാണ് താളം തെറ്റുന്നത്. ഇതുമൂലമാണ് പ്രധാന റോഡുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പകലും വഴിവിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നത്. 100 ഓട്ടോമാറ്റിക് ടൈമറുകളാണ് വഴിവിളക്കോടനുബന്ധിച്ച് സ്ഥാപിച്ചിട്ടുള്ളത്. ചില ടൈമറുകൾ ദിവസങ്ങൾ മാത്രമേ നേരെ ചൊവ്വേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ചിലയിടങ്ങളിൽ വഴിവിളക്കുകൾ അണയുന്നത് നട്ടുച്ചയ്ക്കാണ്. രാത്രിയും പകലും സ്ഥിരമായി കത്തിക്കിടക്കുന്ന വഴിവിളക്കുകളുമുണ്ട്. പകൽ തെളിഞ്ഞു നിൽക്കുന്ന വഴിവിളക്കുകൾ അണയ്ക്കണമെങ്കിൽ നാട്ടുകാരോ കൌൺസിലർമാരോ നേരിട്ടെത്തി ഓഫ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇവിടെ. നിലവാരം കുറഞ്ഞ ടൈമറുകൾ സ്ഥാപിച്ചതാണ് പ്രശ്നമായതെന്നാണ് വിമർശനം. പണി പൂർത്തിയാകുന്ന അരൂർ തുറവൂർ ഉയരപ്പാതയിൽ വെളിച്ചം നൽകാൻ സൌരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കുന്നു. അരൂർ മുതൽ തുറവൂർ വരെയുള്ള 12.75 കിലോമീറ്റർ ദൂരത്തിൽ 960 സൌരോർജ്ജ വിളക്കുകളാണ് സ്ഥാപിക്കുക. ഇതിനായി 425 തൂണുകളാണ് ഉയർത്തുന്നത്. ഉയരപ്പാതയ്ക്ക് മുകളിൽ മധ്യഭാഗത്ത് വരുന്ന മീഡിയനിലാണ് തൂണുകൾ വരുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്ത് ചിറക് കണക്കെ ഇരുവശത്തേക്കും വിളക്കുകൾ വയ്ക്കുന്നത്. ഇവയുടെ മധ്യത്തിൽ സോളാർ പാനലും വരും. പില്ലർ നമ്പർ 40 മുതൽ 205 വരെയുള്ള ഭാഗങ്ങളിൽ സോളർ ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. രാത്രി മാത്രം പ്രകാശിക്കുന്ന ഓട്ടോമാറ്റിക് സംവിധാനം

പ്രവർത്തിക്കുന്ന സൗരോർജ്ജ വിളക്കുകൾ 30 മീറ്റർ ഇടവിട്ടാണ് സ്ഥാപിക്കുക. ഉയരപ്പാത അവസാനിക്കുന്ന തുറവൂരിൽ രൂപരേഖയിൽ മാറ്റം വരുത്തിയതിനാൽ ഇവിടെ ജംഗ്ഷനിൽ വലിയ ഉയരവിളക്ക് വരും. 354-ാമത്തെ ഒറ്റ തൂണിനു ശേഷം തുറവൂർ പറവൂർ റീച്ചിൽ ഇരുവശത്തും 2 തൂണുകളിലാണ് പാതയൊരുങ്ങുന്നത്. 12 തൂണുകളാണ് ഇരുവശങ്ങളിലുമായി നിർമ്മിക്കുന്നത്. ഈ ഭാഗത്തെ ജോലികൾ കരാറെടുത്തിരിക്കുന്നത് മറ്റൊരു കമ്പനിയാണ്. അതിനാലാണ് 354-ാം നമ്പർ തൂണിന് കിഴക്ക് ഭാഗത്ത് തൈക്കാട്ടുശ്ശേരി റോഡിന് മധ്യത്തിലായി വലിയ തൂണൊരുക്കി വെളിച്ചം ഉറപ്പാക്കുക. ഇത് അരൂർ മുതൽ തുറവൂർ വരെ കരാർ ഏറ്റെടുത്ത കമ്പനിയാണ് ചെയ്യുന്നത്. നിലവിൽ ഇതിനായി തുറവൂർ ജംഗ്ഷന് മധ്യത്തിൽ വലിയ കുഴിയെടുത്തിട്ടുണ്ട്. അരൂർ മുതൽ തുറവൂർ വരെയുള്ള നിർമ്മാണ ജോലികൾ ഡിസംബറിൽ പൂർത്തിയാകുമെന്നാണ് കരാർ കമ്പനിയുടെ വാഗ്ദാനം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അന്താരാഷ്ട്ര ടെർമിനലിലെ പുറപ്പെടൽ വിഭാഗത്തിലെ സെക്യൂരിറ്റി ഹോൾഡ് ഏരിയയിൽ കുട്ടികൾക്കായി പുതിയ പ്ലേ സോൺ തുറന്നു. സിഎൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് പ്ലേ സോൺ ഉദ്ഘാടനം ചെയ്തു. 900 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള പ്ലേ സോണിൽ കുട്ടികൾക്കായി മിനി ഫുട്ബോൾ ഏരിയ, സ്ലൈഡുകൾ, ബോൾ പിറ്റ്, ഊഞ്ഞാലുകൾ, ബോർഡ് ഗെയിമുകൾ, ട്രാംപോളിൻ തുടങ്ങിയ സൌകര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിക്കാനായി പ്രത്യേക റീഡിംഗ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. അതിവേഗം വളരുന്ന കോഫി ഷോപ്പ് ബ്രാൻഡായ തേർഡ് വേവ് കോഫി കൊച്ചിയിൽ പനമ്പിള്ളി നഗറിലും ചിറ്റേത്തുകരയിലുമായി പുതിയ 2 കഫേകൾ തുറന്നു. വിശാഖപട്ടണം, ജലന്ധർ, ലഖ്നൌ, ലുധിയാന എന്നിവിടങ്ങളിലേക്കുള്ള സമീപകാല വിപുലീകരണത്തിന് പിന്നാലെയാണ് കൊച്ചിയിലേക്കുള്ള പ്രവേശനം. ഇതോടെ ബ്രാൻഡ് സാന്നിധ്യമുള്ള വിപണികളുടെ എണ്ണം 27 ആയി. ദക്ഷിണേന്ത്യയിലെ കഫേകളുടെ എണ്ണം 104 ആയി ഉയർന്നു. യുവാക്കൾ, പ്രൊഫഷണലുകൾ, വിദ്യാർത്ഥികൾ, കുടുംബങ്ങൾ, കോഫി പ്രേമികൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് കഫേകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിനകം ഇന്ത്യയിലാകെ 259 കോഫി ഷോപ്പുകളുള്ള തേർഡ് വേർഡ് കോഫി ആദ്യമായാണ് കേരളത്തിലെത്തുന്നത്. തേർഡ് വേർഡ് കോഫി ആപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം. മുൻകൂട്ടി ഓർഡർ ചെയ്യാനുള്ള സൌകര്യം, പ്രത്യേക ലോയൽറ്റി ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ആപ്പിൽ ലഭ്യമാണ്. KSRTC ബസ്സുകൾ വഴിയിൽ പണിമുടക്കുമ്പോൾ 1000 വട്ടം ഡിപ്പോകളിലെത്തിച്ച പഴയ വർക്ക്ഷോപ്പ് ബസ്സുകൾ യാത്ര അവസാനിപ്പിച്ചു. കേരളത്തിലാകെ ഉണ്ടായിരുന്ന ഇത്തരം ബസ്സുകൾ അനേകം കേന്ദ്ര സർക്കാരിന്റെ സ്ക്രാപ്പിംഗ് നയത്തിന്റെ ഭാഗമായി പൊളിക്കുകയാണ്. പലതും 50-ലേറെ വർഷം പഴയ ബസ്സുകൾ മുൻകാലത്ത് രൂപമാറ്റം നടത്തിയതാണ്. ആലുവ റീജിയണൽ വർക്ക്ഷോപ്പിലാണ് മേഖലയിലെ വാഹനങ്ങൾ പൊളിക്കുന്നത്. പകരക്കാരായി താരതമ്യേന പഴക്കം കുറഞ്ഞ ഓർഡിനറി ബസ്സുകൾ രൂപമാറ്റം ചെയ്യുന്നുണ്ട്.

0: റേഡിയോ കൊച്ചു 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. ഈ പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM-ൽ ഇപ്പോൾ കേൾക്കാം ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി അരികെ.
1: എൻ്റെ പേര് ലിറ്റോ. ഞാൻ എറണാകുളത്ത് വക്കീലാണ്. കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട്

മാനസികാരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട ചില സന്നദ്ധ സംഘടനകളുമായി വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മൈത്രി എന്ന് പറയുന്നൊരു എൻ ജി ഒ ആണ്. മൈത്രി ഒരു സൂയിസൈഡ് പ്രിവെൻഷൻ ഹെൽപ്പ് ലൈനാണ് പ്രധാനമായും ചെയ്യുന്നത്. 1995 ഇത് ആരംഭിച്ചത്. ഞാനന്ന് കോളേജിൽ പഠിക്കുന്നൊരു കാലമായിരുന്നു. കേരളത്തിലെ ആത്മഹത്യ അന്നും ഇന്നും വലിയൊരു

പുറത്തേക്കുള്ള ഒരുപാട് ആളുകളെ അത് വളരെയധികം ബാധിക്കാറുണ്ട്. അങ്ങനെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ രാവിലെ പത്രത്തിൽ ആത്മഹത്യ റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോൾ മിക്കവാറും ആളുകൾ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെ നമുക്കിത് കുറയ്ക്കാൻ കഴിയും, അറ്റ്ലീസ്റ്റ് അതൊന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് വ്യക്തമായൊരു പ്ലാനൊന്നും പലപ്പോഴും ഉണ്ടാവാറില്ല. അപ്പം അങ്ങനെയൊരു സാഹചര്യം ഞാനും അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പത്രങ്ങളിൽ എപ്പോഴും ഇങ്ങനെ ഈ ആത്മഹത്യകൾ സ്ഥിരമായിട്ട് വരുന്നു, പത്രങ്ങളിൽ കാണുന്നു, നമുക്ക് വളരെ വിഷമം തോന്നും. പലപ്പോഴും നമുക്ക് ഈ കാണുന്ന വാർത്തകളൊക്കെ അത് സത്യമാണോ, അത് ഇത്രയധികം ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ആളുകൾ ആത്മഹത്യ ചെയ്യുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഒരു കോളേജ് വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനത് അന്നത്തെ ഒരു പ്രായത്തിൻ്റെ ഒരു വാശിയും പ്രതികരണ രീതിയൊക്കെ കൊണ്ട് ഐ ഹാവ് ടു ഡു സംതിങ് എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വിഷയം അന്ന് ഡിസ്കസ് ചെയ്യുവാൻ വേണ്ടി കളമശ്ശേരിയിലെ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് ഒരു സെമിനാർ സംഘടിപ്പിച്ചായിരുന്നു. അപ്പോൾ ആ സെമിനാറുമായി ബന്ധപ്പെട്ട് ഞാൻ അതിൽ പോയി പങ്കെടുത്തു. അപ്പോൾ അവിടെ വന്ന ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായി കണ്ട ഒരു കാര്യമാണ് സാധാരണ മനുഷ്യർക്ക് നമ്മളെപ്പോലെ സൈക്കാട്രിയോ സൈക്കോളജിയോ ഒക്കെ പഠിക്കാൻ അവസരമില്ലാതിരുന്ന ആളുകൾ, നമ്മൾ മറ്റ് ജീവിത സാഹചര്യങ്ങളിൽ പഠിക്കുകയോ ജോലി ചെയ്യുന്നവരൊക്കെ എങ്ങനെയാണ് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ചില പ്രശ്നങ്ങളിൽ ഇടപെടാനും അതിനോട് പ്രതികരിക്കാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് ഞങ്ങൾ ചിന്തിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മൈത്രി ജനിക്കുന്നത് 1995. സാധാരണ മനുഷ്യർക്ക് മറ്റൊരാളുടെ വിഷമങ്ങൾ കേൾക്കാനും ആ കേൾക്കുന്ന വിഷമങ്ങൾ വളരെ ശ്രദ്ധയോടെ അതിൻ്റെ രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവർക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാനും അതോടുകൂടി ആ വ്യക്തിക്ക് അത് പറഞ്ഞു തീരുന്നതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടാവുകയും ആ ആശ്വാസത്തിൽ നിന്ന് ആ വ്യക്തി ഒരു പുതിയ പ്രതീക്ഷ വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചത്. ഇതൊരു മാനസികാരോഗ്യ പ്രസ്ഥാന ചിന്തയാണ്, വളരെ ലളിതമായ ഒരു മാനസികാരോഗ്യ പ്രസ്ഥാന ചിന്ത. നമുക്ക് വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒന്നും ഇതിന് ആവശ്യമില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കേൾക്കുന്നു എന്ന് ഒറ്റ വരിയിൽ നമുക്കിതിനെക്കുറിച്ച് പറയാം. വിഷമിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് പറയാൻ ആഗ്രഹം ഉണ്ടാകും, കേൾക്കാനൊരാളെ വേണം. അപ്പോൾ പറയാൻ അയാൾ തയ്യാറാകുമ്പോൾ കേൾക്കാൻ തയ്യാറുള്ള ഒരാൾ അയാളുടെ മുമ്പിൽ ഉണ്ടാവുക എന്നുള്ള ഒരു ലക്ഷ്യം, അതാണ് പ്രാഥമികമായി മാനസികാരോഗ്യത്തിൽ ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. അത് ഇത്രയും വർഷമായി അത് വിജയിച്ചു പോകുന്നു. അതിനുവേണ്ടിയൊരു ഫോൺ നമ്പർ ഉണ്ട്, ആ ഫോൺ നമ്പറിലേക്ക് ആളുകൾ വിളിക്കും. ആത്മഹത്യാ ചിന്ത ഉള്ള മനുഷ്യരെ വിളിക്കും. അവർ വിളിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കും. ഇതൊരു സമൂഹത്തിൽ നമുക്ക് കൂടുതൽ ആവർത്തിക്കാവുന്ന ഒരു മോഡലാണ്. നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കോളേജിലോ ക്ലാസ് റൂമിലോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ എല്ലാ സ്ഥലത്തും ഈ ഒരു മോഡൽ നമുക്ക് ആവർത്തിപ്പിക്കാം. അത് ചെയ്യാവുന്നത് വളരെ ലളിതമായ ഒരു രീതിയിലാണ്. ഒരു മനുഷ്യനെ മനസ്സ് വിഷമിക്കുന്നുണ്ട് എങ്കിൽ അത് തുറന്ന് പറയാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. മനസ്സ് വിഷമിക്കുന്ന ഒരാൾക്ക് അത് തുറന്ന് പറയാനുള്ളൊരു സാധ്യത അത് എപ്പോഴും കിട്ടണമെന്നില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം സമയമാണല്ലോ. അപ്പോൾ സമയം ഉണ്ട് എങ്കിൽ മാത്രമാണല്ലോ നമുക്ക് പറയാനും കേൾക്കാനും പറ്റുക. നമ്മളിപ്പോൾ ഒരു തിരക്ക് പിടിച്ച ഒരു വഴിയിലൂടെ പോകുന്നു, ഒരാൾ നമ്മളോട് വന്നിട്ട് വഴി ചോദിച്ചാൽ പോലും ആ ഒരു 30 സെക്കൻഡ് കൊണ്ട് നമുക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ അതുപോലും പലപ്പോഴും ആളുകൾ തയ്യാറാവാറില്ല, കാരണം അവർക്ക് സമയമില്ല. അപ്പോൾ അങ്ങനെ സമയമില്ലാത്ത ഒരു ലോകത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി സമയമുണ്ട് എന്ന് പറയുക ചെറിയ കാര്യമല്ല. ഞങ്ങളുടെ ഭാഷയിൽ അത് അവൈലബിലിറ്റി എന്ന് പറയും, ബി അവൈലബിൾ. അത് മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ അവൈലബിൾ ആകുന്നു എന്നുള്ളതാണ് എൻ്റെ ചുരുക്കം. അതായത് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ അരികിലിരിക്കുന്ന എൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ് എൻ്റെ ഒരു കസിൻ അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ജോലി ചെയ്ത ഒരാൾ, ഇങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ മനസ്സ് വിഷമിക്കുകയാണ്. ചിലപ്പോൾ ഒരു കുടുംബ പ്രശ്നമാവാം, ചിലപ്പോൾ ഒരു സാമ്പത്തിക പ്രശ്നമാവാം, ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യമാവാം, ചിലപ്പോൾ ഒരു കുറ്റബോധമാവാം, ചിലപ്പോൾ ഒരു ഭയമാകാം. അപ്പോൾ എന്താണെങ്കിലും അവർക്കത് പറയണം. പറയാനായിട്ട് അവരിങ്ങനെ വിങ്ങി നിൽക്കുന്നുണ്ട്. ആ വിങ്ങി നിൽക്കുന്ന മനസ്സ് ഒന്ന് ആശ്വാസത്തിലേക്ക് എത്തണമെങ്കിൽ ആ ആശ്വാസത്തിൻ്റെ വഴിയുടെ തുടക്കമാണ് പറയുക എന്നുള്ളത്. അതിനെ ഞങ്ങളുടെ ഭാഷയിൽ വെന്റിലേഷൻ എന്ന് പറയും. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ വീടുകളുടെയൊക്കെ ജനലും വാതിലും, നമ്മളൊരു വീടിൻ്റെ മുറിയുടെ അകത്ത് നമുക്ക് ഫ്രിഡ്ജുണ്ട്, ഭക്ഷണമുണ്ട്, എയർ കണ്ടീഷനുണ്ട്, എല്ലാം ഉണ്ട്. വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. പക്ഷേ എത്ര സമയം നമുക്ക് ഇരിക്കാൻ പറ്റും? കുറച്ച്

കഴിയുമ്പോൾ ആ ഏകാന്തത നമ്മളെ ഭയപ്പെടുത്തി തുടങ്ങും. നമുക്ക് ഒറ്റയ്ക്ക് ഇതിനപ്പുറം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരും. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമലാണ്. നമുക്ക് ആളുകളോട് സംസാരിക്കണം, ആളുകൾ പറയുന്നത് കേൾക്കണം, ആളുകളെ കാണണം, നമുക്ക് തൊടണം, മിണ്ടണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ മനുഷ്യനെ അവൻ്റെ പൂർണ്ണമായൊരു മാനസിക ആരോഗ്യം കൈവരിക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിലോ ഒരു വീട്ടിലോ ഒരു ലോങ് ടൈം ബെഡ് റിഡൺ ആവുന്ന ഒരാളുടെ മാനസികാവസ്ഥ എത്ര സമയം അയാൾക്ക് പറ്റും. അയാൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടാവാം, അയാളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം, പക്ഷേ ആ ഏകാന്തത വളരെ വേദനിപ്പിക്കുന്ന ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് മാറും. നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ മനസ്സ് പലപ്പോഴും പതറാറുണ്ട്. പതറുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു പരീക്ഷ ഉണ്ട്, ആ പരീക്ഷ നമുക്ക് എഴുതണം. ആ പരീക്ഷ എഴുതുന്നതിൻ്റെ തലേ ദിവസം നമുക്ക് വളരെ സ്ട്രെസ്ഡ് ആണ്. പരീക്ഷയുടെ അന്ന് രാവിലെ, പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട്, ഇനി പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം, റിസൾട്ട് വന്നു അതിൻ്റെ പിറ്റേ ദിവസം, ഈ സ്ട്രെസ് നമ്മളെ പല രീതിയിലാണ് ബാധിക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ അനുബന്ധമായിട്ട് സംഭവിക്കുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ വീടിൻ്റെ അകത്ത് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൻ്റെ കൂടെയാണ് ഈ എക്സാം സ്ട്രെസ് നമ്മളെ ബാധിക്കുന്നതെങ്കിലോ. അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും. നമുക്കറിയാം സ്ത്രീകൾക്ക് മെൻസ്ട്രൽ പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രെസ് ഉണ്ടാവാറുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള ഒരു ടർബുലൻസ് ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്കെങ്കിലും. അപ്പോൾ ഈ മൂന്നായാലോ? അപ്പോൾ എക്സാമിൻ്റെ സ്ട്രെസ് ഉണ്ട്, ഫാമിലി റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഈ ഫിസിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ്റേതായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ട്. ഈ മൂന്ന് സിറ്റുവേഷനും കൂടി ഒരുമിച്ച് വരുമ്പോൾ പലപ്പോഴും അതൊരു ക്രൈസിസ് ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ മെൻ്റൽ ഹെൽത്ത് ക്രൈസിസ് എന്ന് പറയുന്നത്. മാനസിക ആരോഗ്യ സംബന്ധമായ ഒരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയുടെ ഡ്യൂറേഷൻ ചിലപ്പോൾ 5 മിനിറ്റ് ആവാം, 5 മണിക്കൂറാവാം, 5 ദിവസമാകാം, 5 ആഴ്ചയാകാം. പക്ഷെ ഇത് കടന്നു പോകണ്ടേ? ഇത് മറികടക്കണ്ടേ? ഇത് മറികടക്കാൻ ആ സമയത്ത് ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്. എന്താണ് ഹെൽപ്പ്? ഹെൽപ്പ് എന്ന് പറയുന്നത് എനിക്ക് പറയാൻ ഉള്ള കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ പറയുമ്പോൾ, എനിക്കിഷ്ടമുള്ള അത്രയും സമയമെടുത്ത് ഞാൻ പറയുമ്പോൾ, ഇതിലൊന്നും ഒരു കണ്ടീഷൻ വെക്കാതെ അവിടെ ഇരുന്ന് കേൾക്കാൻ എനിക്കൊരു മനുഷ്യനെ വേണം. അതിന് മനുഷ്യൻ തന്നെ വേണം. അതിന് പകരം മൊബൈൽ ഫോണോ ആപ്പോ ഒരു റോബോട്ടോ ഒന്നും പറ്റില്ല. നമ്മൾ മനുഷ്യരെ, നമുക്ക് വളരെ പരിചിതമായ ഒരു മോഡലുണ്ട്. നമ്മളുടെ മതങ്ങളിലെ, മിക്കവാറും മതങ്ങളിലെ ദൈവങ്ങളുണ്ട്. ഈ ദൈവങ്ങളിലെ നമുക്കറിയാം വിഗ്രഹങ്ങളോ പ്രതിമകളോ ഉണ്ട്. ഈ വിഗ്രഹങ്ങളുടെയോ പ്രതിമകളുടെയോ അടുത്ത് പോയിട്ട് അത് ദൈവമാണെന്ന് ഈശ്വരനാണെന്ന് മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഉള്ളു തുറന്ന് അവരോടെല്ലാം പറയാറുണ്ട്. എത്ര സമയം വേണമെങ്കിലും നമ്മൾ പറയും. വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായി നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും. ആരാ കേൾക്കുന്നേ? ഈ ദൈവം കേൾക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ ദൈവം നിങ്ങളോട് 5 മിനിറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ 1 മണിക്കൂറേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്നതേ പറയാവൂ, ഇത് പറയരുത്, എന്തിനാ അത് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, എൻ്റെ അറിവിൽ പണ്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് ഞാൻ ഇങ്ങനെ പരിഹരിച്ചത്, എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അങ്ങനെ ചെയ്തത്, നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോയിട്ടല്ലേ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെയൊന്നും ഒരു ദൈവവും നമ്മളെ ഉപദേശിക്കാറില്ല, ഒരു ദൈവവും നമ്മളെ വിധിക്കാറില്ല, ഒരു ദൈവവും നമ്മളെ കുറ്റപ്പെടുത്താറില്ല, ഒരു ദൈവവും സമയത്തിൻ്റെ കുറവുണ്ടെന്ന് നമ്മളോട് പറയാറില്ല. അപ്പോൾ മാനസികാരോഗ്യ മേഖലയിലെ സാധാരണക്കാരായ നമുക്ക് ദൈവമാകാൻ പറ്റും. ദൈവത്തെ പോലെ മറ്റൊരു മനുഷ്യൻ പറയുന്നത് കേൾക്കാൻ പറ്റും. കേൾക്കുന്നത് ക്ഷമയോടെ അവനെ വിധിക്കാതെ അവൻ്റെ അടുത്തിരുന്ന് അവന് ആശ്വാസം നൽകാൻ പറ്റും. അവൻ ഉപദേശിക്കേണ്ട കാര്യമോ തെറ്റുതിരുത്തേണ്ട കാര്യമോ ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും ആവശ്യമില്ല. പറയുന്നത് കേൾക്കാനൊരു മനുഷ്യനുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. മെൻ്റൽ ഹെൽത്തിലെ ഏറ്റവും പ്രൈമറി ലെവലിലുള്ള ഒരു ഫസ്റ്റ് എയ്ഡാണ് ഈ പറയുന്നത്. കൊച്ചു കുഞ്ഞിന് പോലും ഇതുണ്ടാവും. നമ്മൾ LKG-യിലോ UKG-യിലോ പഠിക്കുന്നൊരു കുട്ടി സ്കൂളിൽ നിന്ന് വരുന്നു. ആ കുഞ്ഞ് ബാഗ് തോളത്തുനിന്ന് ഇറക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞ് അതിൻ്റെ അമ്മയോട് ഒരുപാട് കാര്യങ്ങൾ പറയും. അതൊക്കെ റിലവൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ, ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ, അതിനൊന്നും അത്ര വലിയ ഉത്തരം ആ കുട്ടിക്ക് പറയാനുണ്ടാവില്ല. പക്ഷെ ആ കുട്ടിക്ക് ആ സമയത്ത് അത് റിലവൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആ കുട്ടിയെ ആ കുട്ടിയായിട്ട് അംഗീകരിക്കാനും അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാനും തയ്യാറുള്ള ഒരാൾക്ക് ആ കുട്ടി പറയുന്നത് റിലവൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാത്തവർക്കത് ആവണമെന്നില്ല. അപ്പോൾ ആ കുഞ്ഞ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, അത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ചെറുതാക്കാൻ പാടില്ല. ആ കുട്ടിക്ക് അത് വലിയ വലിയ കാര്യങ്ങളാണ്. ചിലപ്പോൾ ക്ലാസ് മുറിയിലേക്ക് ഒരു പൂമ്പാറ്റ പറന്നു വന്ന കഥയാവാം. ആ പൂമ്പാറ്റ വന്നിട്ട് എന്തുണ്ടായി? ആ പൂമ്പാറ്റ അവളുടെ അടുത്തുള്ള ഒരു കുട്ടിയുടെ ഉടുപ്പിൽ വന്നിരുന്നു. അത് കഴിഞ്ഞ് പറന്ന് ഇവളുടെ

നോട്ട്ബുക്കിൽ വന്നിരുന്നു, അത് കഴിഞ്ഞ് ടീച്ചറുടെ സാരിയിൽ വന്നിരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പൂമ്പാറ്റ പറന്ന് ജല്ലിക്കൂടെ പുറത്തേക്ക് പോയി. അത്രയേ ഉള്ളൂ? അത്രയേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ പ്രശ്നമാണ്, അത് നമ്മുടെ മുൻവിധിയാണ്. ആ കുട്ടിക്ക് ആ പൂമ്പാറ്റ ഒരു വലിയ സംഭവമാണ്. ആ പൂമ്പാറ്റ ചെന്നിരുന്ന ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളും കുട്ടിക്ക് വിശദീകരിക്കാനുണ്ട്. ആ സമയത്ത് ആ ടീച്ചർ ആ പൂമ്പാറ്റനെ കണ്ട് പേടിച്ചു എന്ന് കുട്ടി നമ്മളോട് പറയും. പറയുമ്പോൾ നമ്മൾ കേൾക്കണം. ആ കുട്ടിക്ക് അത് പ്രധാനമാണ്. ഇങ്ങനെ പറയുന്ന ഒരു കുഞ്ഞിനെ കേൾക്കുന്ന ഒരമ്മയ്ക്ക്, ഒരച്ഛനെ, ഒരു ചേട്ടനെ, ഒരു കൂട്ടുകാരനെ, ഒരു അയൽവക്കക്കാരനെ, ആ കുട്ടിക്ക് കൊടുക്കുന്നൊരു ഉറപ്പുണ്ട്. എന്താണ് ഉറപ്പ്? ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ആരോടെങ്കിലും പറയണം, ആരെങ്കിലും കേൾക്കും. ആ കുട്ടി ഭാവിയിൽ കുറച്ചും കൂടി വളർന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ വഴിയരികിലെ ആരെങ്കിലും ആ കുട്ടിക്കൊരു മിഠായി കൊടുത്താലോ, ഒരു എഴുത്ത് കൊടുത്താലോ, അല്ലെങ്കിൽ ആ കൊച്ചു കുട്ടിയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നാലോ, അത് ആ കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്താൽ ഇതേ കുട്ടി ഈ അമ്മയോടും അച്ഛനോടും അന്ന് ഈ പൂമ്പാറ്റയുടെ കഥ കേട്ട അങ്കിളിനോടും ആൻറ്റിയോടും അയൽവക്കക്കാരനോടും ഫ്രണ്ടിനോടൊക്കെ ഈ കാര്യവും പറയാൻ തയ്യാറാവും. കാരണം അവർ പ്രിജുഡൈസ്ഡ് ആവാതെ, അഡ്വൈസ് ചെയ്യാതെ അവർ അവൈലബിൾ ആയിരുന്നു. അവർക്ക് ഈ കുട്ടിയെ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു. കേൾക്കാൻ മനസ്സുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു അഷ്വറൻസ് മറ്റ് ഒന്നും നമുക്ക് കൊടുക്കാനില്ല. എൻ്റെ ഏകാന്തതയിൽ എൻ്റെ മനസ്സ് വിഷമിക്കുമ്പോൾ എന്നെ കേൾക്കാൻ ഈ ഭൂമിയിൽ മറ്റൊരാളുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു പ്രതീക്ഷ വേറെന്താണുള്ളത്? ആ പ്രതീക്ഷയിലേക്ക് മനുഷ്യനെ നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ ഈ സമൂഹത്തിനൊരു പ്രതീക്ഷയുണ്ടാവും. ഇതിനെ നമ്മളൊന്നും ഒരു സൈക്യാട്രിയോ സൈക്കോളജിയോ ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൊഫഷണൽസിന് നമുക്ക് ആവശ്യമുണ്ട്, അത് അതിൻ്റെതായ തലങ്ങളിൽ. ഇപ്പം നമുക്കൊരു ക്ഷീണം തോന്നി, നമ്മൾ വീട്ടിൽ വരുന്നു, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ആ റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും അടുത്ത് വന്ന് എന്തെ എന്ന് വല്ലാതെ ക്ഷീണം തോന്നുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ മതി. നമ്മളുടെ അമ്മ നമ്മൾ ആ കിടക്കുന്ന സമയത്ത് വന്ന് നെറ്റിയിലൊന്ന് കൈവച്ച് പനിയൊന്നും ഇല്ല എന്നൊന്ന് പറഞ്ഞാൽ മതി. ആ പറയലും ആ സാന്നിധ്യവുമാണ് നമുക്ക് ആദ്യത്തെ ചികിത്സ. അത് കഴിഞ്ഞിട്ട് പിന്നെയും പനിക്കുന്നുണ്ടെങ്കിൽ, പിന്നെയും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ നമ്മളെ ആശുപത്രിയിൽ കൊണ്ടുപോകും, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ എടുക്കും. തീർച്ചയായിട്ടും അത് വേണം. പക്ഷേ ആദ്യം വേണ്ടത് എന്താ? അത് ഒരു മനുഷ്യൻ്റെ സാന്നിധ്യവും ഒരു ആശ്വാസവുമാണ്. അതാണ് ഫസ്റ്റ് എയ്ഡ്. ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് ഈ ഭൂമിയിൽ ഇപ്പോൾ ആളുകൾ കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എല്ലാവർക്കും തിരക്കാണ്, എല്ലാവർക്കും ഒരു ആയിരം കാര്യങ്ങളുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഒരു മനസ്സ് വിഷമിക്കുന്ന ഒരാളെ കേൾക്കാൻ ചിലപ്പോൾ ആരുണ്ടായെന്ന് വരില്ല. അതിലൊക്കെ പലപ്പോഴും നമ്മൾ സെലക്റ്റീവ് ആവും, നമ്മൾ കാണുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും കേൾക്കാൻ ആളെ കിട്ടണമെന്നില്ല. അപ്പോൾ എല്ലാ മനുഷ്യർക്കും കേൾക്കാൻ ആവശ്യമുണ്ട്. അവൻ്റെ ശരിയും തെറ്റും ഒന്നും അല്ലല്ലോ അവിടുത്തെ പ്രശ്നം. അവൻ്റെ മനസ്സിലെ നന്മതിന്മയൊന്നും അല്ല അവിടുത്തെ പ്രശ്നം. അവനെ കാണാൻ ഭംഗിയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം, കേൾക്കാൻ ആളുണ്ടോ എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ കേൾക്കാൻ തയ്യാറുള്ള ഒരു മനുഷ്യരുടെ ഒരു ലോകം ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടണം. അങ്ങനെ കേൾക്കുന്ന, ലിസണിങ് കേപ്പബിൾ ആയിട്ടുള്ള, കേൾക്കാൻ തയ്യാറുള്ള മനുഷ്യർ, ആ കേൾക്കാൻ തയ്യാറാണെന്ന്, അതിനുവേണ്ടി സമയം മാറ്റിവെക്കാൻ തയ്യാറാണെന്ന് പറയുന്ന സന്നദ്ധരാകുന്ന കുറേ ആളുകൾ, അവർക്ക് ഈ ലോകത്തിൽ മാറ്റം വരുത്താൻ കഴിയും. കടുത്ത മാനസിക രോഗങ്ങളുള്ള വ്യക്തികൾക്ക് പോലും അവർ എടുക്കുന്ന മരുന്നിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് അവർക്ക് ഇമോഷണലായിട്ടുള്ള ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടാവും. ആ സപ്പോർട്ട് കൊടുക്കാനും ഇവിടെ ആളുകളെ വേണം. അപ്പോൾ മാനസികാരോഗ്യമാവട്ടെ, ശാരീരികമായ പ്രശ്നങ്ങളാവട്ടെ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാവട്ടെ, കുടുംബ പ്രശ്നങ്ങളാവട്ടെ, എന്താണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് വരുന്നത് ലിസണിങ് തന്നെയാണ്. കേൾക്കുക, നിശബ്ദമായി ഉപദേശിക്കാതെ വിധിക്കാതെ കേൾക്കുക. ആ കേൾക്കുന്നതിലൂടെ അവർക്ക് കൊടുക്കുന്ന ഒരു ആശ്വാസം, ആ ആശ്വാസം അവർക്ക് ആ സമയത്തേക്കുള്ള മരുന്നാണ്. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ അടുത്ത തലത്തിൽ പ്രൊഫഷണലായിട്ടുള്ള സപ്പോർട്ടുകൾ ആവശ്യമായി വരുമ്പോൾ തീർച്ചയായിട്ടും അത് കൊടുക്കണം, ഏത് രീതിയിലുമാവാം. ഇപ്പോൾ ഒരു കുട്ടിക്ക് എഡ്യൂക്കേഷൻ സ്ട്രെസ്സാണെങ്കിൽ അതിനെ ആ കുട്ടിക്ക് കിട്ടേണ്ട ഒരു ട്യൂഷൻ ക്ലാസ് ഉണ്ടാകാം, ടീച്ചർ കൊടുക്കേണ്ട ഒരു എക്സ്ട്രാ കെയറുകൾ ഉണ്ടാവാം, പാരൻസ് കൊടുക്കേണ്ട കുറച്ച് സപ്പോർട്ടുകൾ ഉണ്ടാവാം. ഇതൊക്കെ വേണം. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ വേണ്ട ഒരു കാര്യമാണ് ഈ ലിസണിങ് എന്ന് പറയുന്നത്. അത് ആ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും കുറഞ്ഞ ഒരു ഓഫറാണ്, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓഫറാണ്. അത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് മാനസികാരോഗ്യ രംഗത്തെ പൊതുജനങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് നടപ്പാക്കാൻ കഴിയും. ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഒന്നുകൂടി ആവർത്തിക്കാം,

ഒന്ന്, നമ്മൾ അവൈലബിൾ ആവണം. രണ്ട്, നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം. വട്ട് യു മീൻ ബൈ കോൺഫിഡൻഷ്യാലിറ്റി? എന്നോട് ഒരാൾ പറയുന്ന കാര്യം ഒരിക്കലും പുറത്ത് പറയാതിരിക്കുക, അതിൻ്റെ സൂചന പോലും മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക. കാരണം ഞാൻ കേൾക്കണമെന്നേ പറയുന്ന ആൾ ഉദ്ദേശിക്കുന്നുള്ളൂ, ഇത് മറ്റൊരാളോട് പങ്കുവെക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാനായിട്ട് അതൊരിക്കലും പുറത്ത് പറയരുത്. കോൺഫിഡൻഷ്യാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ കാര്യം, പ്രിജഡൈസ് ഇല്ലാതിരിക്കുക, മുൻവിധി ഇല്ലാതിരിക്കുക. പറയുന്നതിൻ്റെ ശരി തെറ്റുകൾ നമ്മളായിട്ട് തീരുമാനിക്കേണ്ട കാര്യമില്ല, അത് പറയുന്നവൻ അറിയാം. പറയുന്നവൻ്റെ ശരി തെറ്റ് പറയുന്നവൻ തീരുമാനിച്ചോളൂ. നമ്മളത് പറയുമ്പോൾ ആ പറയുന്ന ആൾക്ക് തുറന്നു പറയാനുള്ള അവസരം ഇല്ലാതെയാകും, ആ ഒരു ധൈര്യമില്ലാതെയാകും. അതുകൊണ്ട് പ്രിജഡൈസ് ഒരിക്കലും ഉണ്ടാകരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില സമയത്ത് ഇത് വളരെ പ്രധാനമാണ്. ആ ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയുണ്ടാവട്ടെ എന്നാണ് തോന്നുന്നത്. ഒരു സാധാരണ മനുഷ്യന് എത്രമാത്രം മറ്റൊരാളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഒരു സാധാരണ മനുഷ്യനെ മറ്റൊരാളെ എത്രമാത്രം കേൾക്കാൻ കഴിയും എന്നു ആണ് അതിൻ്റെ ഉത്തരം. താങ്ക് യു.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.

0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
1: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6238810755. നമ്പർ ഒന്നുകൂടെ പറയാം: 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭം വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മായാമാളവഗോള രാഗത്തിൽ നമ്മൾ വരിശകൾ, ചരള വരിശകൾ, മധ്യസ്ഥയ വരിശകൾ, മേൽസ്ഥയ വരിശകൾ, മന്ത്രസ്ഥയ വരിശകൾ, ജണ്ഡവരിശകൾ, ധാട്ടുവരിശകൾ, വക്രജണ്ഡ വരിശകൾ തുടങ്ങിയവ പഠിച്ചു. അതിനുശേഷം വിവിധ താളങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുന്നതിനായി, സപ്തതാളങ്ങൾ പഠിക്കുന്നതിനായി നമ്മൾ അലങ്കാരങ്ങൾ പഠിച്ചു. തുടർന്ന് പല പല രാഗത്തിലേക്കുള്ള സഞ്ചാരങ്ങൾ, ചെറിയ രാഗ സഞ്ചാരങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ മായാമാളവഗോളിൽ നിന്ന് മാറി മറ്റ് പല രാഗങ്ങളിലുള്ള ഗീതങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ചെറിയ ഒരു രാഗസഞ്ചാരം ഒരു ഗീതം പഠിക്കുമ്പോൾ നമ്മൾക്ക് അത്യാവശ്യം മനസ്സിലാകും. രാഗങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആരോഹണ അവരോഹണങ്ങൾ, 7 സ്വരങ്ങൾ, ക്രമവും സമ്പൂർണവുമായിട്ട് വരുന്ന രാഗങ്ങൾക്ക് പറയുന്ന പേരാണ് മേളകർത്ത രാഗങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ക്രമസമ്പൂർണമായ 72 രാഗങ്ങൾ കർണാടക സംഗീത പാഠ്യപദ്ധതിയിലുണ്ട്. ക്രമവും സമ്പൂർണവുമല്ലാത്ത ആരോഹണ അവരോഹണങ്ങൾ, ക്രമസമ്പൂർണമല്ലാത്ത രാഗങ്ങൾക്ക് പറയുന്ന പേരാണ് ജന്യരാഗങ്ങൾ, അതായത് മേളകർത്ത രാഗത്തിൽ നിന്നും ജനിച്ച രാഗങ്ങൾ. അങ്ങനെ 2 വിഭാഗം രാഗങ്ങളുണ്ട്, മേളകർത്ത രാഗം അഥവാ സമ്പൂർണ രാഗം, ഇനി മറ്റൊരു വിഭാഗം ജന്യരാഗം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് 29-ാമത്തെ മേളകർത്ത രാഗമായ ശങ്കരാഭരണത്തിൽ ജന്യമായ ആരഭി രാഗത്തിലുള്ള ഗീതമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. താളം തിസ്ര ജാതി ത്രിപുടതാളം, അതായത് 1 2 3 1 2 1 2 1 2 3 എന്ന് പറഞ്ഞാൽ ലഘുവും ലഘു ദ്രുതത്തെക്കുറിച്ചൊക്കെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. 1 2 3 ലഘു, തിസ്ര ജാതി ലഘു, പിന്നെ 2 ദ്രുതം, അടിച്ചു വീശുക, അങ്ങനെ മൊത്തം 7 അക്ഷരം ഉണ്ട് തിസ്ര ജാതി ത്രിപുടതാളത്തിൽ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്ന് ഇവിടെ കർണാടക സംഗീത പഠനത്തിനായി എത്തിയിരിക്കുന്നത് കുമാരിമാർ ആഗി ജോയ്, അന്നാമറി, നന്ദിനി, പല്ലവി ആൻഡ് പവിത്ര. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ

ആരഭിരാഗത്തിന്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദേവതം, കാകളി നിഷാദം. ഇതിൽ ആരോഹണത്തിൽ അഞ്ച് സ്വരങ്ങൾ സരിമ പദസ ഗ നീ എന്നീ സ്വരങ്ങൾ ആരോഹണത്തിലില്ല, അവരോഹണത്തിൽ എല്ലാ സ്വരവുമുണ്ട്. ആരഭിരാഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നിഷാദം പാടുന്നത് ഏകദേശം ഷഡ്ജത്തിൽ തന്നെയാണ്. സനിധ പ സനിധ പ എന്ന് നിഷാദവും പാടും. മാമഗരി ഗാന്ധാരം പാടുന്നത് ഏകദേശം മധ്യമത്തിൽ തന്നെ. അങ്ങനെ സനിധ പ മഗരി ഷഡ്ജത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന നിഷാദവും മധ്യമത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഗാന്ധാരവുമാണ് ആരഭിരാഗത്തിന് ഉള്ളത്. ആരോഹണ അവരോഹണങ്ങൾ നമുക്ക്

ഇത് എന്നാണ് പാടേണ്ടത്. നിഷാദം തുടങ്ങുന്നത് ഷഡ്ജത്തിൽ തന്നെയാണ്. സാനീധ മഗ, അതുപോലെ തന്നെ ഗാന്ധാരം തുടങ്ങുന്നത് മധ്യമത്തിൽ തന്നെ.

ആനന്ദം ആനന്ദം ഓടും പെണ്ണൻ രൂപ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ

6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ഇപ്പോൾ കേൾക്കാം ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി അരികെ.
1: എൻ്റെ പേര് ലിറ്റോ. ഞാൻ എറണാകുളത്ത് വക്കീലാണ്. കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് മാനസികാരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട ചില സന്നദ്ധ സംഘടനകളുമായി വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മൈത്രി എന്ന് പറയുന്നൊരു NGO ആണ്. മൈത്രി ഒരു സൂയിസൈഡ് പ്രിവെൻഷൻ ഹെൽപ്പ് ലൈനാണ് പ്രധാനമായും ചെയ്യുന്നത്. 1995-ലാണ് ഇത് ആരംഭിച്ചത്. ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു കാലമായിരുന്നു. കേരളത്തിലെ ആത്മഹത്യ അന്നും ഇന്നും വലിയൊരു പ്രശ്നമാണ്. അതൊരു പൊതുജന ആരോഗ്യ പ്രശ്നമാണ് എന്ന് നമുക്ക് അറിയാം. ആത്മഹത്യ സംഭവിക്കുമ്പോൾ അത് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ കുടുംബത്തെ മാത്രമല്ല, അത് അതിൻ്റെ പുറത്തേക്കുള്ള ഒരുപാട് ആളുകളെ അത് വളരെയധികം ബാധിക്കാറുണ്ട്. അങ്ങനെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ രാവിലെ പത്രത്തിൽ ആത്മഹത്യ റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോൾ മിക്കവാറും ആളുകൾ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെ നമുക്കിത് കുറയ്ക്കാൻ കഴിയും, അറ്റ്ലീസ്റ്റ് അതൊന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് വ്യക്തമായൊരു പ്ലാനൊന്നും പലപ്പോഴും ഉണ്ടാവാറില്ല. അപ്പം അങ്ങനെയൊരു സാഹചര്യം ഞാനും അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പത്രങ്ങളിൽ എപ്പോഴും ഇങ്ങനെ ഈ ആത്മഹത്യകൾ സ്ഥിരമായിട്ട് വരുന്നു, പത്രങ്ങളിൽ കാണുന്നു, നമുക്ക് വളരെ വിഷമം തോന്നും. പലപ്പോഴും നമുക്ക് ഈ കാണുന്ന വാർത്തകളൊക്കെ അത് സത്യമാണോ, അത് ഇത്രയധികം ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ആളുകൾ ആത്മഹത്യ ചെയ്യുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഒരു കോളേജ് വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനത് അന്നത്തെ ഒരു പ്രായത്തിൻ്റെ ഒരു വാശിയും പ്രതികരണ രീതിയും ഒക്കെ കൊണ്ട് ഐ ഹാവ് ടു ഡു സംതിങ് എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വിഷയം അന്ന് ഡിസ്കസ് ചെയ്യുവാൻ വേണ്ടി കളമശ്ശേരിയിലെ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് ഒരു സെമിനാർ സംഘടിപ്പിച്ചായിരുന്നു. അപ്പോൾ ആ സെമിനാറുമായി ബന്ധപ്പെട്ട് ഞാൻ അതിൽ പോയി പങ്കെടുത്തു. അപ്പോൾ അവിടെ വന്ന ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായി കണ്ട ഒരു കാര്യമാണ് സാധാരണ മനുഷ്യർക്ക് നമ്മളെപ്പോലെ സൈക്കാട്രിയോ സൈക്കോളജിയോ ഒക്കെ പഠിക്കാൻ അവസരമില്ലാതിരുന്ന ആളുകൾ, നമ്മൾ മറ്റ് ജീവിത സാഹചര്യങ്ങളിൽ പഠിക്കുകയോ ജോലി ചെയ്യുന്നവരൊക്കെ എങ്ങനെയാണ് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ചില പ്രശ്നങ്ങളിൽ ഇടപെടാനും അതിനോട് പ്രതികരിക്കാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് ഞങ്ങൾ ചിന്തിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മൈത്രി ജനിക്കുന്നത്. 1995-ൽ സാധാരണ മനുഷ്യർക്ക് മറ്റൊരാളുടെ വിഷമങ്ങൾ കേൾക്കാനും ആ കേൾക്കുന്ന വിഷമങ്ങൾ വളരെ ശ്രദ്ധയോടെ അതിൻ്റെ രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവർക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാനും അതോടുകൂടി ആ വ്യക്തിക്ക് അത് പറഞ്ഞു തീരുന്നതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടാവുകയും ആ ആശ്വാസത്തിൽ നിന്ന് ആ വ്യക്തി ഒരു പുതിയ പ്രതീക്ഷ വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചത്. ഇതൊരു മാനസികാരോഗ്യ പ്രസ്ഥാന ചിന്തയാണ്, വളരെ ലളിതമായ ഒരു മാനസികാരോഗ്യ പ്രസ്ഥാന ചിന്ത. നമുക്ക് വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒന്നും ഇതിന് ആവശ്യമില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കേൾക്കുന്നു എന്ന ഒറ്റ വരിയിൽ നമുക്കിതിനെക്കുറിച്ച് പറയാം. വിഷമിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് പറയാൻ ആഗ്രഹം ഉണ്ടാകും, കേൾക്കാനൊരാളെ വേണം. അപ്പോൾ പറയാൻ അയാൾ തയ്യാറാകുമ്പോൾ കേൾക്കാൻ തയ്യാറുള്ള ഒരാൾ അയാളുടെ മുമ്പിൽ ഉണ്ടാവുക എന്നുള്ള ഒരു ലക്ഷ്യം, അതാണ് പ്രാഥമികമായി മാനസികാരോഗ്യത്തിൽ ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. അത് ഇത്രയും വർഷമായി അത് വിജയിച്ചു പോകുന്നു. അതിനുവേണ്ടി ഒരു ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പറിലേക്ക് ആളുകൾ വിളിക്കും, ആത്മഹത്യ ചിന്ത ഉള്ള മനുഷ്യരെ വിളിക്കും. അവർ വിളിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കും. ഇതൊരു സമൂഹത്തിൽ നമുക്ക് കൂടുതൽ ആവർത്തിക്കാവുന്ന ഒരു മോഡലാണ്. നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കോളേജിലോ ക്ലാസ് റൂമിലോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ എല്ലാ സ്ഥലത്തും ഈ ഒരു മോഡൽ നമുക്ക് ആവർത്തിപ്പിക്കാം. അത് ചെയ്യാവുന്നത് വളരെ ലളിതമായ ഒരു രീതിയിലാണ്. ഒരു മനുഷ്യനെ മനസ്സ് വിഷമിക്കുന്നുണ്ട് എങ്കിൽ അത് തുറന്ന് പറയാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. മനസ്സ് വിഷമിക്കുന്ന ഒരാൾക്ക് അത് തുറന്ന് പറയാനുള്ളൊരു സാധ്യത അതെപ്പോഴും കിട്ടണമെന്നില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം സമയമാണല്ലോ. അപ്പോൾ സമയം ഉണ്ട് എങ്കിൽ മാത്രമാണല്ലോ നമുക്ക് പറയാനും കേൾക്കാനും പറ്റുക. നമ്മളിപ്പോൾ ഒരു തിരക്ക് പിടിച്ചൊരു വഴിയിലൂടെ പോകുന്നു, ഒരാൾ നമ്മളോട് വന്നിട്ട് വഴി ചോദിച്ചാൽ പോലും ആ ഒരു 30 സെക്കൻഡ് കൊണ്ട് നമുക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ അതുപോലും പലപ്പോഴും ആളുകൾ തയ്യാറാവാറില്ല, കാരണം അവർക്ക് സമയമില്ല. അപ്പോൾ അങ്ങനെ സമയമില്ലാത്ത ഒരു

ലോകത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി സമയമുണ്ട് എന്ന് പറയുക ചെറിയ കാര്യമല്ല. ഞങ്ങളുടെ ഭാഷയിൽ അത് അവൈലബിലിറ്റി എന്ന് പറയും, ബി അവൈലബിൾ. അത് മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ അവൈലബിൾ ആകുന്നു എന്നുള്ളതാണ് എൻ്റെ ചുരുക്കം. അതായത് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ അരികിലിരിക്കുന്ന എൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ് എൻ്റെ ഒരു കസിൻ അല്ലെങ്കിൽ എൻ്റെ ജോലി ചെയ്ത ഒരാൾ, ഇങ്ങനെ ഒരാൾക്ക്

ആശ്വാസത്തിലേക്ക് എത്തണമെങ്കിൽ ആ ആശ്വാസത്തിൻ്റെ വഴിയുടെ തുടക്കമാണ് പറയുക എന്നുള്ളത്. അതിനെ ഞങ്ങളുടെ ഭാഷയിൽ വെന്റിലേഷൻ എന്ന് പറയും. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ വീടുകളുടെയൊക്കെ ജനലും വാതിലും, നമ്മളൊരു വീടിൻ്റെ മുറിയുടെ അകത്ത് നമുക്ക് ഫ്രിഡ്ജുണ്ട്, ഭക്ഷണമുണ്ട്, എയർ കണ്ടീഷനുണ്ട്, എല്ലാം ഉണ്ട്. വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. പക്ഷേ എത്ര സമയം നമുക്ക് ഇരിക്കാൻ പറ്റും? കുറച്ച് കഴിയുമ്പോൾ ആ ഏകാന്തത നമ്മളെ ഭയപ്പെടുത്തി തുടങ്ങും. നമുക്ക് ഒറ്റയ്ക്ക് ഇതിനപ്പുറം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരും. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമലാണ്. നമുക്ക് ആളുകളോട് സംസാരിക്കണം, ആളുകൾ പറയുന്നത് കേൾക്കണം, ആളുകളെ കാണണം, നമുക്ക് തൊടണം, മിണ്ടണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ മനുഷ്യനെ അവൻ്റെ പൂർണ്ണമായൊരു മാനസിക ആരോഗ്യം കൈവരിക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിലോ ഒരു വീട്ടിലോ ഒരു ലോങ് ടൈം ബെഡ് റിഡൺ ആവുന്ന ഒരാളുടെ മാനസികാവസ്ഥ എത്ര സമയം അയാൾക്ക് പറ്റും? അയാൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടാവാം, അയാളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം, പക്ഷെ ആ ഏകാന്തത വളരെ വേദനിപ്പിക്കുന്ന ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് മാറും. നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ മനസ്സ് പലപ്പോഴും പതറാറുണ്ട്. പതറുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു പരീക്ഷ ഉണ്ട്, ആ പരീക്ഷ നമുക്ക് എഴുതണം. ആ പരീക്ഷ എഴുതുന്നതിൻ്റെ തലേ ദിവസം നമുക്ക് വളരെ സ്ട്രെസ്ഡ് ആണ്. പരീക്ഷയുടെ അന്ന് രാവിലെ, പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട്, ഇനി പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം, റിസൾട്ട് വന്ന അന്ന്, അതിൻ്റെ പിറ്റേ ദിവസം. ഈ സ്ട്രെസ് നമ്മളെ പല രീതിയിലാണ് ബാധിക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ അനുബന്ധമായിട്ട് സംഭവിക്കുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൻ്റെ കൂടെയാണ് ഈ എക്സാം സ്ട്രെസ് നമ്മളെ ബാധിക്കുന്നതെങ്കിലോ. അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും. നമുക്കറിയാം സ്ത്രീകൾക്ക് മെൻസ്ട്രൽ പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രെസ് ഉണ്ടാവാറുണ്ട്, ഇമോഷണലായിട്ടുള്ള ഒരു ടെർബുലൻസ് ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്കെങ്കിലും. അപ്പോൾ ഈ മൂന്നായാലോ? അപ്പോൾ എക്സാമിൻ്റെ സ്ട്രെസ് ഉണ്ട്, ഫാമിലി റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഈ ഫിസിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ്റേതായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ട്. ഈ മൂന്ന് സിറ്റുവേഷനും കൂടി ഒരുമിച്ച് വരുമ്പോൾ പലപ്പോഴും അതൊരു ക്രൈസിസ് ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ മെൻ്റൽ ഹെൽത്ത് ക്രൈസിസ് എന്ന് പറയുന്നത്. മാനസിക ആരോഗ്യ സംബന്ധമായ ഒരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയുടെ ഡ്യൂറേഷൻ ചിലപ്പോൾ 5 മിനിറ്റാവാം, 5 മണിക്കൂറാവാം, 5 ദിവസമാകാം, 5 ആഴ്ചയാകാം. പക്ഷേ ഇത് കടന്നു പോകണ്ടേ? ഇത് മറികടക്കണ്ടേ? ഇത് മറികടക്കാൻ ആ സമയത്ത് ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്. എന്താണ് ഹെൽപ്പ്? ഹെൽപ്പ് എന്ന് പറയുന്നത് എനിക്ക് പറയാൻ ഉള്ള കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ പറയുമ്പോൾ, എനിക്കിഷ്ടമുള്ള അത്രയും സമയമെടുത്ത് ഞാൻ പറയുമ്പോൾ, ഇതിലൊന്നും ഒരു കണ്ടീഷൻ വെക്കാതെ അവിടെ ഇരുന്ന് കേൾക്കാൻ എനിക്കൊരു മനുഷ്യനെ വേണം. അതിന് മനുഷ്യൻ തന്നെ വേണം. അതിന് പകരം മൊബൈൽ ഫോണോ ആപ്പോ ഒരു റോബോട്ടോ ഒന്നും പറ്റില്ല. നമ്മൾ മനുഷ്യരെ, നമുക്ക് വളരെ പരിചിതമായ ഒരു മോഡലുണ്ട്. നമ്മളുടെ മതങ്ങളിലെ, മിക്കവാറും മതങ്ങളിലെ ദൈവങ്ങളുണ്ട്. ഈ ദൈവങ്ങളിലെ നമുക്കറിയാം വിഗ്രഹങ്ങളോ പ്രതിമകളോ ഉണ്ട്. ഈ വിഗ്രഹങ്ങളുടെയോ പ്രതിമകളുടെയോ അടുത്ത് പോയിട്ട് അത് ദൈവമാണെന്ന് ഈശ്വരനാണെന്ന് മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഉള്ളു തുറന്ന് അവരോടെല്ലാം പറയാറുണ്ട്. എത്ര സമയം വേണമെങ്കിലും നമ്മൾ പറയും. വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായി നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും. ആരാ കേൾക്കുന്നേ? ഈ ദൈവം കേൾക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ ദൈവം നിങ്ങളോട് 5 മിനിറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ 1 മണിക്കൂറേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്നതേ പറയാവൂ, ഇത് പറയരുത്, എന്നിനാ അത് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, എൻ്റെ അറിവിൽ പണ്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് ഞാൻ ഇങ്ങനെ പരിഹരിച്ചത്, എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അങ്ങനെ ചെയ്തത്, നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോയിട്ടല്ലേ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെയൊന്നും ഒരു ദൈവവും നമ്മളെ ഉപദേശിക്കാറില്ല, ഒരു ദൈവവും നമ്മളെ വിധിക്കാറില്ല, ഒരു ദൈവവും നമ്മളെ കുറ്റപ്പെടുത്താറില്ല, ഒരു ദൈവവും സമയത്തിൻ്റെ കുറവുണ്ടെന്ന് നമ്മളോട് പറയാറില്ല. അപ്പോൾ മാനസികാരോഗ്യ മേഖലയിലെ സാധാരണക്കാരായ നമുക്ക് ദൈവമാകാൻ പറ്റും. ദൈവത്തെ പോലെ മറ്റൊരു മനുഷ്യൻ പറയുന്നത് കേൾക്കാൻ പറ്റും. കേൾക്കുന്നത് ക്ഷമയോടെ, അവന് വിധിക്കാതെ അവൻ്റെ അടുത്തിരുന്ന് അവന് ആശ്വാസം നൽകാൻ പറ്റും. അവൻ ഉപദേശിക്കേണ്ട കാര്യമോ തെറ്റിതിരുത്തേണ്ട കാര്യമോ ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും ആവശ്യമില്ല. പറയുന്നത് കേൾക്കാനൊരു മനുഷ്യനുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. മെൻ്റൽ ഹെൽത്തിലെ ഏറ്റവും പ്രൈമറി ലെവലിലുള്ള ഒരു ഫസ്റ്റ് എയ്ഡാണ് ഈ പറയുന്നത്. കൊച്ചു കുഞ്ഞിന് പോലും ഇതുണ്ടാവും. നമ്മൾ LKG UKG പഠിക്കുന്നൊരു കുട്ടി സ്കൂളിൽ നിന്ന് വരുന്നു. ആ കുഞ്ഞ് ബാഗ് തോളത്തുനിന്ന് ഇറക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞ് അതിൻ്റെ അമ്മയോട് ഒരുപാട് കാര്യങ്ങൾ പറയും. അതൊക്കെ റിലവൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ, ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ, അതിനൊന്നും അത്ര വലിയ ഉത്തരം ആ കുട്ടിക്ക് പറയാനുണ്ടാവില്ല. പക്ഷെ ആ കുട്ടിക്ക് ആ സമയത്ത് അത് റിലവൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആ കുട്ടിയെ ആ കുട്ടിയായിട്ട് അംഗീകരിക്കാനും അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാനും തയ്യാറുള്ള ഒരാൾക്ക് ആ കുട്ടി

പറയുന്നത് റിലവൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലാത്തവർക്ക് അത് ആവണമെന്നില്ല. അപ്പോൾ ആ കുഞ്ഞ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, അത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ചെറുതാക്കാൻ പാടില്ല. ആ കുട്ടിക്ക് അത് വലിയ വലിയ കാര്യങ്ങളാണ്. ചിലപ്പോൾ ക്ലാസ് മുറിയിലേക്ക് ഒരു പൂമ്പാറ്റ പറന്നു വന്ന കഥയാവും. ആ പൂമ്പാറ്റ വന്നിട്ട് എന്തുണ്ടായി? ആ പൂമ്പാറ്റ അവളുടെ അടുത്തുള്ള ഒരു കുട്ടിയുടെ ഉടുപ്പിൽ വന്നിരുന്നു, അത് കഴിഞ്ഞ് പറന്ന് ഇവളുടെ നോട്ട് ബുക്കിൽ വന്നിരുന്നു, അത് കഴിഞ്ഞ് ടീച്ചറുടെ സാരിയിൽ വന്നിരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പൂമ്പാറ്റ പറന്ന് ജല്ലിക്കൂടെ പുറത്തേക്ക് പോയി. അത്രയേ ഉള്ളൂ? അത്രയേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ പ്രശ്നമാണ്, അത് നമ്മുടെ മുൻവിധിയാണ്. ആ കുട്ടിക്ക് ആ പൂമ്പാറ്റ ഒരു വലിയ സംഭവമാണ്. ആ പൂമ്പാറ്റ ചെന്നിരുന്ന ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളും കുട്ടിക്ക് വിശദീകരിക്കാനുണ്ട്. ആ സമയത്ത് ആ ടീച്ചർ ആ പൂമ്പാറ്റിനെ കണ്ട് പേടിച്ചു എന്ന് കുട്ടി നമ്മളോട് പറയും. പറയുമ്പോൾ നമ്മൾ കേൾക്കണം. ആ കുട്ടിക്ക് അത് പ്രധാനമാണ്. ഇങ്ങനെ പറയുന്ന ഒരു കുഞ്ഞിനെ കേൾക്കുന്ന ഒരമ്മയ്ക്ക്, ഒരച്ഛനെ, ഒരു ചേട്ടനെ, ഒരു കൂട്ടുകാരനെ, ഒരു അയൽവക്കക്കാരനെ ആ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്. എന്താണ് ഉറപ്പ്? ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ആരോടെങ്കിലും പറയണം, ആരെങ്കിലും കേൾക്കും. ആ കുട്ടി ഭാവിയിൽ കുറച്ചും കൂടി വളർന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ വഴിയരികിലെ ആരെങ്കിലും ആ കുട്ടിക്ക് ഒരു മിഠായി കൊടുത്താലോ, ഒരു എഴുത്ത് കൊടുത്താലോ, അല്ലെങ്കിൽ ആ കൊച്ചു കുട്ടിയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നാലോ, അത് ആ കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്താൽ ഇതേ കുട്ടി ഈ അമ്മയോടും അച്ഛനോടും അന്ന് ഈ പൂമ്പാറ്റയുടെ കഥ കേട്ട അങ്കിളിനോടും ആൻറ്റിയോടും അയൽവക്കക്കാരനോടും ഫ്രണ്ടിനോടൊക്കെ ഈ കാര്യവും പറയാൻ തയ്യാറാവും. കാരണം അവർ പ്രിജുഡൈസ്ഡ് ആവാതെ, അഡ്വൈസ് ചെയ്യാതെ അവരവൈലബിൾ ആയിരുന്നു. അവർക്ക് ഈ കുട്ടിയെ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു. കേൾക്കാൻ മനസ്സുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു അഷ്വറൻസ് മറ്റ് ഒന്നും നമുക്ക് കൊടുക്കാനില്ല. എൻ്റെ ഏകാന്തതയിൽ എൻ്റെ മനസ്സ് വിഷമിക്കുമ്പോൾ എന്നെ കേൾക്കാൻ ഈ ഭൂമിയിൽ മറ്റൊരാളുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു പ്രതീക്ഷ വേറെന്താണുള്ളത്? ആ പ്രതീക്ഷയിലേക്ക് മനുഷ്യനെ നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ ഈ സമൂഹത്തിനൊരു പ്രതീക്ഷയുണ്ടാവും. ഇതിനെ നമ്മളൊന്നും ഒരു സൈക്യാട്രിയോ സൈക്കോളജിയോ ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൊഫഷണൽസിന് നമുക്ക് ആവശ്യമുണ്ട്, അത് അതിൻ്റെതായ തലങ്ങളിൽ. ഇപ്പം നമുക്കൊരു ക്ഷീണം തോന്നി, നമ്മൾ വീട്ടിൽ വരുന്നു, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ആ റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും അടുത്ത് വന്ന് എൻ്റെ എന്ന് വല്ലാതെ ക്ഷീണം തോന്നുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ മതി. നമ്മളുടെ അമ്മ നമ്മൾ ആ കിടക്കുന്ന സമയത്ത് വന്ന് നെറ്റിയിലൊന്ന് കൈവച്ച് പനിയൊന്നും ഇല്ല എന്നൊന്ന് പറഞ്ഞാൽ മതി. ആ പറയലും ആ സാന്നിധ്യവുമാണ് നമുക്ക് ആദ്യത്തെ ചികിത്സ. അത് കഴിഞ്ഞിട്ട് പിന്നെയും പനിക്കുന്നുണ്ടെങ്കിൽ, പിന്നെയും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ നമ്മളെ ആശുപത്രിയിൽ കൊണ്ടുപോകും, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ എടുക്കും. തീർച്ചയായിട്ടും അത് വേണം. പക്ഷേ ആദ്യം വേണ്ടത് എന്താ? അത് ഒരു മനുഷ്യൻ്റെ സാന്നിധ്യവും ഒരു ആശ്വാസവുമാണ്. അതാണ് ഫസ്റ്റ് എയ്ഡ്. ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് ഈ ഭൂമിയിൽ ഇപ്പോൾ ആളുകൾ കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എല്ലാവർക്കും തിരക്കാണ്, എല്ലാവർക്കും ഒരു ആയിരം കാര്യങ്ങളുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഒരു മനസ്സ് വിഷമിക്കുന്ന ഒരാളെ കേൾക്കാൻ ചിലപ്പോൾ ആരുണ്ടായെന്ന് വരില്ല. അതിലൊക്കെ പലപ്പോഴും നമ്മൾ സെലക്റ്റീവ് ആവും, നമ്മൾ കാണുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും കേൾക്കാൻ ആളെ കിട്ടണമെന്നില്ല. അപ്പോൾ എല്ലാ മനുഷ്യർക്കും കേൾക്കാൻ ആവശ്യമുണ്ട്. അവൻ്റെ ശരിയും തെറ്റും ഒന്നും അല്ലല്ലോ അവിടുത്തെ പ്രശ്നം. അവൻ്റെ മനസ്സിലെ നന്മതിന്മയൊന്നും അല്ല അവിടുത്തെ പ്രശ്നം. അവനെ കാണാൻ ഭംഗിയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം, കേൾക്കാൻ ആളുണ്ടോ എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ കേൾക്കാൻ തയ്യാറുള്ള ഒരു മനുഷ്യരുടെ ഒരു ലോകം ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടണം. അങ്ങനെ കേൾക്കുന്ന, ലിസണിങ് കേപ്പബിൾ ആയിട്ടുള്ള, കേൾക്കാൻ തയ്യാറുള്ള മനുഷ്യർ, ആ കേൾക്കാൻ തയ്യാറാണെന്ന്, അതിനുവേണ്ടി സമയം മാറ്റിവെക്കാൻ തയ്യാറാണെന്ന് പറയുന്ന സന്നദ്ധരാവുന്ന കുറേ ആളുകൾ, അവർക്ക് ഈ ലോകത്തിൽ മാറ്റം വരുത്താൻ കഴിയും. കടുത്ത മാനസിക രോഗങ്ങളുള്ള വ്യക്തികൾക്ക് പോലും അവർ എടുക്കുന്ന മരുന്നിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് അവർക്ക് ഇമോഷണലായിട്ടുള്ള ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടാവും. ആ സപ്പോർട്ട് കൊടുക്കാനും ഇവിടെ ആളുകളെ വേണം. അപ്പോൾ മാനസികാരോഗ്യമാവട്ടെ, ശാരീരികമായ പ്രശ്നങ്ങളാവട്ടെ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാവട്ടെ, കുടുംബ പ്രശ്നങ്ങളാവട്ടെ, എന്താണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് വരുന്നത് ലിസണിങ് തന്നെയാണ്. കേൾക്കുക, നിശബ്ദമായി ഉപദേശിക്കാതെ വിധിക്കാതെ കേൾക്കുക. ആ കേൾക്കുന്നതിലൂടെ അവർക്ക് കൊടുക്കുന്ന ഒരു ആശ്വാസം, ആ ആശ്വാസം അവർക്ക് ആ സമയത്തേക്കുള്ള മരുന്നാണ്. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ അടുത്ത തലത്തിൽ പ്രൊഫഷണലായിട്ടുള്ള സപ്പോർട്ടുകൾ ആവശ്യമായി വരുമ്പോൾ തീർച്ചയായിട്ടും അത് കൊടുക്കണം, ഏത് രീതിയിലുമാവാം. ഇപ്പോൾ ഒരു കുട്ടിക്ക് എഡ്യൂക്കേഷൻ സ്ട്രെസ്സാണെങ്കിൽ അതിനെ ആ കുട്ടിക്ക് കിട്ടേണ്ട ഒരു ട്യൂഷൻ ക്ലാസ് ഉണ്ടാക്കാം, ടീച്ചർ കൊടുക്കേണ്ട ഒരു എക്സ്ട്രാ കെയറുകൾ ഉണ്ടാവാം, പാരൻസ് കൊടുക്കേണ്ട കുറച്ച് സപ്പോർട്ടുകൾ ഉണ്ടാവാം. ഇതൊക്കെ വേണം.
പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ വേണ്ട ഒരു കാര്യമാണ്

ഈ ലിസണിങ് എന്ന് പറയുന്നത്. അത് ആ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും കുറഞ്ഞ ഒരു ഓഫറാണ്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓഫറാണ്. അത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് മാനസികാരോഗ്യ രംഗത്തെ പൊതുജനങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുന്ന ഒരാശയം നമുക്ക് നടപ്പാക്കാൻ കഴിയും. ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഒന്നുകൂടി ആവർത്തിക്കാം. ഒന്ന്, നമ്മൾ അവൈലബിൾ ആവണം. രണ്ട്, നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം. വട്ട് യു മീൻ ബൈ കോൺഫിഡൻഷ്യാലിറ്റി? എന്നോട് ഒരാൾ പറയുന്ന കാര്യം ഒരിക്കലും പുറത്ത് പറയാതിരിക്കുക, അതിൻ്റെ സൂചന പോലും മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക. കാരണം ഞാൻ കേൾക്കണമെന്നേ പറയുന്ന ആൾ ഉദ്ദേശിക്കുന്നുള്ളൂ, ഇത് മറ്റൊരാളോട് പങ്കുവെക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാനായിട്ട് അതൊരിക്കലും പുറത്ത് പറയരുത്. കോൺഫിഡൻഷ്യാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ കാര്യം, പ്രിജഡൈസ് ഇല്ലാതിരിക്കുക, മുൻവിധി ഇല്ലാതിരിക്കുക. പറയുന്നതിൻ്റെ ശരി തെറ്റുകൾ നമ്മളായിട്ട് തീരുമാനിക്കേണ്ട കാര്യമില്ല, അത് പറയുന്നവൻ അറിയാം. പറയുന്നവൻ്റെ ശരി തെറ്റ് പറയുന്നവൻ തീരുമാനിച്ചോളും. നമ്മളത് പറയുമ്പോൾ ആ പറയുന്ന ആൾക്ക് തുറന്ന് പറയാനുള്ള അവസരം ഇല്ലാതെയാകും, ആ ഒരു ധൈര്യമില്ലാതെയാകും. അതുകൊണ്ട് പ്രിജഡൈസ് ഒരിക്കലും ഉണ്ടാകരുത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില സമയത്ത് ഇത് വളരെ പ്രധാനമാണ്. ആ ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയുണ്ടാവട്ടെ എന്നാണ് തോന്നുന്നത്. ഒരു സാധാരണ മനുഷ്യന് എത്രമാത്രം മറ്റൊരാളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഒരു സാധാരണ മനുഷ്യനെ മറ്റൊരാളെ എത്രമാത്രം കേൾക്കാൻ കഴിയും എന്നു ആണ് അതിൻ്റെ ഉത്തരം. താങ്ക് യു.

0: കഥായനത്തിൽ ഇന്ന് നൈനാൻ വാഗത്താനം എഴുതിയ ചെറുകഥ പ്രവാസമാനസം. കഥാവതരണം കൃഷ്ണകുമാർ സി കെ.
1: മിന്നിമറിയുന്ന പടുകൂറ്റൻ കെട്ടിടങ്ങൾ, പല നിറത്തിലും വലുപ്പത്തിലുമായി കുലച്ചു നിൽക്കുന്ന ഈന്തപ്പനകൾ, വെള്ളി വെളിച്ചം വിതറി നിൽക്കുന്ന കൂറ്റൻ വൈദ്യുതി തൂണുകൾ, ഇവയൊക്കെ താണ്ടിയുള്ള ബസ് യാത്രയിലാണ് അവരിൽ ഒരാളായി അയാളും. രാവിലെ 6 സൈറ്റിൽ ജോലിക്ക് കയറാനുള്ള നിർമ്മാണ തൊഴിലാളികളെയും വഹിച്ചുകൊണ്ടുള്ള കമ്പനി ബസ് ഗവൺമെന്റ് വലിയ വാഹനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള 80 കിലോമീറ്റർ സ്പീഡിൽ യാത്ര തുടരുകയാണ്. ചുട്ടുപൊള്ളുന്ന ചൂടിൽ തണുത്തുറഞ്ഞ മനസ്സുമായി അന്നത്തെ ജോലിക്കുള്ള യാത്രയിൽ ബസ്സിലെ ഭൂരിഭാഗം തൊഴിലാളികളും നല്ല ഉറക്കത്തിലാണ്. നാട്ടിൽ കോഴി കൂവുന്നത് കേട്ട് ഓരോ ദിവസവും നേരം പുലരുമ്പോൾ പ്രവാസിയാകുന്ന തൊഴിലാളിയുടെ ഓരോ ദിവസവും നേരം പുലരുന്നത് പോറൽ വീണ മൊബൈൽ ഫോണിൽ നിന്നും കേൾക്കുന്ന നെഞ്ചു പൊട്ടുന്ന ശബ്ദത്തിലടിക്കുന്ന അലാറം കേട്ടുകൊണ്ടാണ്. തലേന്ന് ജോലി കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ രാത്രി ഏറെ വൈകിക്കിടക്കുകയും ഉറങ്ങി മതിയാകുന്നതിന് മുൻപേ വെളുപ്പിനെ ഉണരുകയും ചെയ്യുമ്പോൾ രാത്രി കണ്ട കിനാക്കൾ പലരുടെയും മനസ്സിൽ നിന്നും മറയുവാൻ വെമ്പൽ കൊള്ളുന്നുണ്ടാവും. സ്റ്റീലിൻ്റെ ചളുങ്ങിയ ചായ ഗ്ലാസിൽ തിളച്ച വെള്ളമൊഴിച്ചുണ്ടാക്കിയ കട്ടൻ ചായയും പകുതി കുടിച്ച് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ബാഗും തൂക്കി ഏതോ ട്രെയിൻ കാത്തു നിൽക്കുന്നവരെ പോലെ ഇടതുകൈയിൽ കാലിയായ പെയിന്റും പാത്രമാകുന്ന പൊട്ടിയ ബക്കറ്റിൽ വെള്ളവും തൂക്കി വലതുകൈയിൽ ടൂത്ത് ബ്രഷ് പിടിച്ച് പല്ലും തേച്ചുകൊണ്ട് പ്രഭാതകൃത്യങ്ങൾക്കായി ബാത്റൂമിന് മുന്നിൽ തൻ്റെ ഊഴത്തിനായി വരി നിന്ന് കാര്യങ്ങൾ സാധിച്ച് തിരിച്ചു വന്ന് ബാക്കി വെച്ച കട്ടൻ ചായയും കുടിച്ച് പ്രഭാതഭക്ഷണവും ഉച്ചഭക്ഷണവും ഉണ്ടാക്കി പുറപ്പെടാനുള്ള സമയം കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞിട്ടും കാണാത്തതിനാൽ ഉച്ചത്തിൽ ഹോൺ മുഴക്കി ഇരപ്പിച്ചു നിർത്തിയിരിക്കുന്ന കമ്പനി ബസിന്റെ ഡ്രൈവറായ പാകിസ്ഥാനിയുടെ ഉച്ചത്തിലുള്ള ഹിന്ദിയിലുള്ള ചീത്തവിളിയും കേട്ട് ബസ്സിൽ ഓടിച്ചെന്ന് കയറി പുറകിലെ സീറ്റിലേക്ക് നടക്കുമ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതിയാണ്. ഒപ്പം അടുത്ത യുദ്ധത്തിനുള്ള പുറപ്പെടലും. പണിസൈറ്റിലേക്ക് പുറപ്പെടുമ്പോൾ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയിലാണ് ബാക്കിയാകുന്ന ഉറക്കം തൊഴിലാളികൾ ഉറങ്ങിത്തീർക്കുന്നത്. പക്ഷേ അയാൾക്ക് മാത്രം ആ യാത്രയിൽ ഉറക്കം വന്നില്ല. ഫോണിലെ അലാറം അയാളെ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേൽപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ തന്നെ പലവിധ ചിന്തകളാൽ ഉണർന്നുറങ്ങിക്കിടക്കുന്ന അയാൾക്ക് ഫോണിലെ അലാറം ഒരു പതിവ് ശൈലി മാത്രം. അലാറം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഫോൺ അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്ന് മാത്രം. കാരണം അയാൾ വെളുപ്പിനെ 3 മണിക്ക് ഉണരാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി. അതുകൊണ്ട് തന്നെ അലാറം അടിച്ചാലും ഇല്ലെങ്കിലും അയാൾ കൃത്യസമയത്ത് ഉണർന്നിരിക്കും. 3 മണിക്ക് എഴുന്നേറ്റെങ്കിൽ മാത്രമേ കൃത്യം 4:30 തൊഴിലാളികളെ കൊണ്ടുപോകാൻ വരുന്ന ബസ്സിൽ മറ്റുള്ളവരോടൊപ്പം തനിക്ക് കയറിപ്പോകാൻ പറ്റുകയുള്ളൂ. സൈറ്റിൽ ചെന്നു കഴിഞ്ഞ് പണി ആരംഭിച്ചതിന് ശേഷം രാവിലെ കഴിക്കാനുള്ള ഭക്ഷണവും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണവും തയ്യാറാക്കി കൊണ്ടുവേണം പോകുവാൻ. അതിനാൽ ബസ് വരുന്നതിന് മുൻപായി ഇവ റെഡിയാക്കണം. വൈകുന്നേരം പണിസെറ്റിൽ നിന്നും ക്യാമ്പിൽ തിരികെ എത്തുമ്പോൾ സന്ധ്യ മയങ്ങും. വന്നുകഴിഞ്ഞാൽ പിന്നെ വൈകിട്ടത്തേക്കുള്ള ഭക്ഷണമുണ്ടാക്കണം. സൈറ്റിൽ പണി ചെയ്തപ്പോൾ ഇട്ട മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകിയിടണം. പിന്നെ കുറച്ചു സമയം വീട്ടിലേക്ക് വീഡിയോ കോൾ. ഭാര്യയും മക്കളുമായി കുറേ സമയം ചെലവഴിക്കും. വെള്ളിയാഴ്ച ടൗണിലേക്കൊരു യാത്ര. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുബ്ബൂസിനോട് വിട പറഞ്ഞ് ഇഷ്ടമുള്ള ഭക്ഷണം ഹോട്ടലിൽ നിന്നും ഒരു നേരമെങ്കിലും കഴിക്കും. വർഷങ്ങളായി അയാൾ

ഗൾഫിലെത്തിയിട്ട്. രണ്ടോ മൂന്നോ വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം നാട്ടിലേക്കൊരു യാത്ര. മിഠായിയും പാൽപ്പൊടിയും സോപ്പും പൗഡറും രണ്ടോ മൂന്നോ കുപ്പി സ്കോച്ച് വിസ്കിയും ഒക്കെയായി 30 കിലോ തികച്ചുള്ള ഹാർഡ്ബോർഡ് പെട്ടിയും സെന്റും സ്പ്രേയും നട്ട്സും കടലയും ഒക്കെയായി 7-8 കിലോ സാധനങ്ങൾ കൈബാഗിലും കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. കഴിഞ്ഞ തവണ നാട്ടിൽ പോകുന്നതിന് മുമ്പാണ് ഭാര്യ പറഞ്ഞത്, മക്കൾക്ക് രണ്ടുപേർക്കും ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ ഓരോ ഫോൺ മേടിച്ചു കൊണ്ടുവരണമെന്ന്. പോയപ്പോൾ സാമാന്യം തരക്കേടില്ലാത്ത ഓരോ ഫോൺ വീതം രണ്ട് മക്കൾക്കുമായി വാങ്ങി. നാട്ടിലെത്തിയപ്പോൾ മക്കൾ രണ്ടുപേരും ഫോൺ തിരിച്ചും മറിച്ചും നോക്കി. അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലായി. അവരുടെ ഇഷ്ടത്തിനൊത്ത ഫോൺ അല്ല അത് എന്ന് തനിക്ക് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നതുമില്ല. തൽക്കാലം ഇത് ഉപയോഗിക്കൂ, അടുത്ത തവണ വരുമ്പോൾ കുറച്ചുകൂടി മുന്തിയ ഫോൺ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഭാര്യയെ വിളിക്കുമ്പോൾ മക്കൾ രണ്ടുപേരും സദാസമയം ഫോണിൽ തന്നെയാണ്, പഠിത്തത്തോട് പഠിത്തമാണ് എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് സന്തോഷിച്ചു. കുട്ടികളെ പഠിപ്പിച്ച് വലിയൊരു നിലയിൽ എത്തിക്കണം. മോളുടെ സ്കൂളിൽ നിന്നും ടീച്ചർ വിളിപ്പിച്ചു എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ, കുട്ടികളുടെ പഠിത്തത്തിന്റെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനായിരിക്കുമെന്നാണ് വിചാരിച്ചത്. മോള് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നും പരീക്ഷയിൽ മാർക്ക് കുറവാണെന്നും മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു എന്നുമൊക്കെ ടീച്ചർമാർ പറഞ്ഞതായി ഭാര്യ പറഞ്ഞപ്പോൾ മനസ്സ് വിഷമിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോന്റെ സ്കൂളിൽ നിന്നും ഭാര്യയെ അധ്യാപകർ വിളിപ്പിച്ചത്രേ. മോന്റെ കാര്യത്തിലും മറിച്ചൊന്നുമായിരുന്നില്ല ടീച്ചർമാർ പറഞ്ഞത്. പിന്നെയും മനസ്സിൽ വല്ലാത്ത തേങ്ങൽ. ഒരു ദിവസം ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ആളുമായി മോള് ഒരു കത്ത് വീട്ടിലെഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു. അവളുടെ പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ കോടതിയിൽ നിന്നും കിട്ടിയ കനിവിൽ തങ്ങൾക്ക് തങ്ങളുടെ മോളെ തിരിച്ചു കിട്ടിയപ്പോൾ ദൈവത്തോട് ഏറെ നന്ദി പറഞ്ഞു. നീണ്ട കൗൺസിലിംഗിന്റെയും മറ്റും ഫലമായി മകളെ തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചപ്പോൾ പിന്നെയും സന്തോഷിച്ചു. മകനെ ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയും ലഹരി എത്തിച്ചു കൊടുക്കുന്നവരുടെ വിവരമറിയാൻ പോലീസ് ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തപ്പോൾ ക്ലാസ്സിൽ സമർത്ഥനായി പഠിച്ചിരുന്ന കുട്ടിയെന്ന അധ്യാപകരുടെ വെളിപ്പെടുത്തലിന്റെയും മാതാപിതാക്കളുടെ കണ്ണീരിൽ കുതിർന്ന അപേക്ഷയുടെയും അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി എന്ന ആനുകൂല്യത്തിൽ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് വിടാതെ കൗൺസിലിംഗിന് വിധേയനാക്കി ജീവിതത്തിലേക്ക് തിരികെ മകനെ കൊണ്ടുവന്നപ്പോൾ ആത്മഹത്യയുടെ വക്കിലെത്തി നിന്ന തങ്ങളുടെ കുടുംബത്തെ ദൈവം രക്ഷിച്ചുതോർത്തപ്പോൾ വിഷമങ്ങൾ സന്തോഷങ്ങൾക്ക് കൈമാറി. മാതാപിതാക്കളായ തങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന മൂലം ഇന്ന് തങ്ങളുടെ മക്കൾ രണ്ടുപേരും ഉയർന്ന വിദ്യാഭ്യാസം നേടി നല്ല ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പൻ തിരികെ പോരാൻ മക്കൾ പലതവണ പറഞ്ഞെങ്കിലും ഈ മണലാരണ്യം വിട്ടുപോകാൻ മനസ്സനുവദിക്കുന്നില്ല. ഇന്ന് തന്റെ കുടുംബം അനുഭവിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചത് താൻ ഈ മണലാരണ്യത്തിൽ ഹോമിച്ച ദിനരാത്രങ്ങളുടെ ഫലമാണ്. ജോലി ചെയ്യുവാൻ ആവുന്നിടത്തോളം കാലം ഇവിടെ തന്നെ കഴിയുക തന്നെ. വയ്യാതാകുമ്പോൾ നാട്ടിലെത്തി ഭാര്യയോടും മക്കളോടുമൊപ്പം വിശ്രമിക്കാം. ഓർമ്മകൾക്കും ചിന്തകൾക്കുമിടയിൽ അയാൾ എപ്പോഴോ ഒന്ന് മയങ്ങിപ്പോയി. ബസ് സൈറ്റിലെത്തി നിന്നു. ബസ്സിൽ നിന്നും ഉറക്കത്തിന്റെ ആലസ്യത്തിൽ തൊഴിലാളികൾ ഇറങ്ങി നടന്നു. പകുതി നിർമ്മാണത്തിലിരിക്കുന്ന അസ്ഥിപഞ്ജരങ്ങൾ പോലെ തോന്നിക്കുന്ന ബഹുനില കെട്ടിടത്തിന് മജ്ജയും മാംസവും നൽകുവാനായി തലയിൽ സേഫ്റ്റി ഹെൽമെറ്റും ഉടൽ മുഴുവൻ മറയ്ക്കുന്ന ഉടുപ്പും കാലിൽ എടുത്താൽ പൊങ്ങാത്ത സേഫ്റ്റി ഷൂവും ധരിച്ച് തൊഴിലാളികൾ കെട്ടിടത്തിന്റെ 6-ാം നിലയിലേക്ക് കയറുവാൻ തയ്യാറെടുക്കുമ്പോൾ കത്തി നിൽക്കുന്ന സൂര്യൻ ദയയില്ലാതെ ചൊരിയുന്ന പൊരി വെയിലും ചൂടും ഏറ്റുവാങ്ങാനായി വിധിക്കപ്പെട്ട അവർ ഇടയ്ക്കിടെ തൊണ്ട നനയ്ക്കാനായി കരുതിയിരിക്കുന്ന കുപ്പിവെള്ളവും കയ്യിലെടുത്ത് നീങ്ങുന്നു. എല്ലാവരും ഇറങ്ങിയുവെന്ന് അറിയാനായി ഡ്രൈവർ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ മാത്രം ഇറങ്ങാതെ സീറ്റിലിരിക്കുന്നു. ഇയാൾ ഇത് എന്തൊരു ഉറക്കമാണ് എന്ന് പിറുപുറത്തുകൊണ്ട് ഡ്രൈവർ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് നീങ്ങി. സീറ്റിൽ ചാരിയിരുന്ന് സുഖമായി ഉറങ്ങുന്ന അയാളെ ചീത്ത വിളിച്ചുകൊണ്ട് ഡ്രൈവർ കുലുക്കി വിളിച്ചു. അയാൾ സീറ്റിലേക്ക് മറിഞ്ഞു വീണു. നാട്ടിലേക്ക് എന്നല്ല, ഉറ്റവരുടെയും ഉടയവരുടെയും അടുത്തേക്ക് എന്നല്ല, മനസ്സിൽ വിഷമങ്ങളില്ലാത്ത ലോകത്തേക്ക്. ചിന്തിക്കാൻ സമയമില്ലെങ്കിലും മനസ്സിൽ കാടുകേർന്ന ചിന്തകളില്ലാത്ത ലോകത്തേക്ക്, മനസ്സിൽ വേവലാതികളില്ലാത്ത ലോകത്തേക്ക്. ജനിച്ചു വീണ നാട്ടിൽ

സ്വപ്നങ്ങൾ നെയ്ത് കാത്തിരിക്കുന്ന ഭാര്യയും മക്കളും അറിയാത്ത ലോകത്തേക്ക്, സ്വപ്നങ്ങളില്ലാത്ത നിത്യമായ മറ്റൊരു ലോകത്തേക്കുള്ള യാത്ര അയാളുടെ ആത്മാവ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. നോവും നൊമ്പരങ്ങളും ബാക്കിയാക്കിയ ജനിച്ച നാട്ടിലെയും വീട്ടിലെയും ജീവിതം മതിയാക്കി വിജയപ്രതീക്ഷയുടെ പൊൻപുലരുടെ കിരണങ്ങൾ തേടിയുള്ള ജീവിതയാത്രയിലെത്തപ്പെട്ട പ്രവാസഭൂമിയിലെ ചൂടിനോടും മണ്ണിനോടും ദിനങ്ങളോടും വിട പറഞ്ഞുള്ള അവസാന യാത്ര. അകലെ എവിടെയോ മറ്റൊരു പ്രതീക്ഷയുടെ പൊൻപുലരുടെ കിരണങ്ങൾ തേടിയുള്ള അയാളുടെ ആത്മാവിൻ്റെ യാത്ര. പ്രവാസമാകുന്ന ഈ മണ്ണിലേക്ക് തന്നെ തൻ്റെ ശരീരത്തെ അലിഞ്ഞു ചേരുവാനായി വിട്ടുകൊടുത്തിട്ട്.

കഥായനത്തിന്റെ ഇന്നത്തെ അധ്യായത്തിൽ നൈനാൻ വാഗത്താനം എഴുതിയ പ്രവാസ മാനസമെന്ന ചെറുകഥയാണ് ശ്രോതാക്കൾ കേട്ടത്. കഥാവതരണം കൃഷ്ണകുമാർ സി കെ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

Pétain, pétain, pétain, pétain, pétain, pétain.

നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ಗಮ ಪದ ನಿಧ ನಿಧ.

0: എന്തിനാ എന്നെ രക്ഷിച്ച്? എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കട്ടിട്ട് കടന്നു കളയാൻ വേണ്ടിയൊന്നുമല്ല, അച്ഛനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്. എല്ലാറ്റിനും എനിക്ക് മാപ്പ് തരണം.
1: ആരോടൊന്നും പറയണ്ട, അപ്പു പോയി ആ പണം അയക്കോ.
0: മറക്കില്ല, ഞാൻ മരണം വരെ ഞാൻ മറക്കില്ല.
2: ഇന്നലെ മയങ്ങുന്ന നേരം ഒളിച്ചെന്നേ.